നഗരത്തിലെ തിരക്കേറിയ ഫ്ളാറ്റിൽ താമസിക്കുന്ന അപ്പുവിന് സ്വന്തമായ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ അവിടെ ചെടികൾ നട്ടുപിടിപ്പിക്കാൻ ആവശ്യത്തിന് സ്ഥലമുണ്ടായിരുന്നില്ല. എന്നിട്ടും അവൻ പിന്മാറാതെ ഉപേക്ഷിക്കപ്പെട്ട കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ച് അവയിൽ മണ്ണ് നിറച്ച് തന്റെ ഫ്ളാറ്റിന്റെ ചെറിയ ബാൽക്കണിയിൽ വിത്തുകൾ പാകി. ദിവസങ്ങളോളം ഒരു മാറ്റവും കാണാതിരുന്നപ്പോൾ കൂട്ടുകാർ അവനെ കളിയാക്കുകയും അവനല്പം നിരാശനാവുകയും ചെയ്തെങ്കിലും പ്രതീക്ഷ കൈവിടാതെ അവൻ ദിവസവും അതിൽ വെള്ളമൊഴിച്ച് പരിപാലിച്ചു. ഒടുവിൽ ഒരു ദിവസം രാവിലെ ആ കുപ്പികളിലൊന്നില് ഒരു ചെറിയ പച്ചില തലയുയർത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. നമ്മുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എത്ര പ്രതികൂലമാണെങ്കിലും നിരന്തരമായ പരിശ്രമവും ക്ഷമയും ഉണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധികൾക്കിടയിലും നമുക്ക് വിജയത്തിന്റെ വിത്തുകൾ മുളപ്പിക്കാൻ കഴിയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് May 11 കൊല്ലവർഷം 1201 May 28 തിങ്കളാഴ്ച. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. ഇന്ത്യയിൽ എല്ലാ വർഷവും May 11 ദേശീയ ടെക്നോളജി ദിനമായി ആചരിക്കുന്നത്. 1998 May 11 രാജസ്ഥാനിലെ പൊഖ്രാനിൽ നടന്ന ആണവ പരീക്ഷണത്തിന്റെ ചരിത്രപരമായ വിജയത്തെ സ്മരിക്കുന്നതിനാണ് പ്രധാനമായും ഈ ദിനം ആഘോഷിക്കുന്നത്. ഇതിനു പുറമെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച Hansa 3 വിമാനത്തിന്റെ ആദ്യ പറക്കലും തൃശൂൽ മിസൈലിന്റെ വിജയകരമായ പരീക്ഷണവും നടന്നത് ഇതേ ദിവസമാണ്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ രാജ്യം കൈവരിച്ച മഹത്തായ നേട്ടങ്ങളെയും രാജ്യത്തിന്റെ പുരോഗതിക്കായി അക്ഷീണം പ്രയത്നിക്കുന്ന നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കഠിനാധ്വാനത്തെയും ഈ ദിനം ആദരിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇൻപം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

യെസ്, അങ്ങനെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഫോണിലെ അലാറം കേട്ടിട്ടാണല്ലേ. പിന്നെ എഴുന്നേറ്റ് ഉടനെ വാട്സപ്പിലെ മെസ്സേജുകൾ ചെക്ക് ചെയ്യുന്നു, ഇന്റർനെറ്റ് നോക്കുന്നു, ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നു അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊന്നും ഇല്ലാത്ത ഒരു ദിവസത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല അല്ലെ. നമ്മുടെ ഡെയിലി ലൈഫ് ഇത്രയും ഈസി ആക്കിയതിന് നമ്മൾ ആരോടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു താങ്ക്സ് പറയേണ്ടത്? വേറെ ആരോടും അല്ല, ടെക്നോളജിയോടാണ്. രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ പല വിധത്തിലുള്ള ഗാഡ്ജറ്റ്സും സാങ്കേതിക വിദ്യകളും യൂസ് ചെയ്യുന്നവരാണല്ലേ. ഇത്രയും സ്മാർട്ട് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിക്കുക എന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഈ സാങ്കേതിക വളർച്ചയും അതിന് പിന്നിൽ രാപ്പകലില്ലാതെ പ്രവർത്തിച്ച സയന്റിസ്റ്റുകളെയും ഓർക്കാൻ വേണ്ടിയുള്ള ഒരു ദിവസമാണ് ഇന്ന്. യെസ്, ഇന്ന് നാഷണൽ ടെക്നോളജി ഡേ ആണ്. നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിൽ ടെക്നോളജിയുടെ പങ്ക് വളരെ വലുതാണല്ലേ. 1998 രാജസ്ഥാനിലെ പൊഖ്രാനിൽ നടന്നിട്ടുള്ള ആണവ പരീക്ഷണത്തിന്റെ വിജയകരമായിട്ടുള്ള പൂർത്തീകരണത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ ദിവസം പ്രധാനമായിട്ടും ആചരിക്കുന്നത്. അതുമാത്രമല്ല, സ്പേസ് റിസർച്ച് തൊട്ട് മെഡിക്കൽ ഫീൽഡിൽ വരെ നമ്മൾ ഇന്ന് കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ എന്ന് പറയുന്നത് അത്ര ചെറുതായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളിന്ന് യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ പേയ്മെന്റുകൾ മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് AI വരെ എത്തി നിൽക്കുന്ന ഈ വലിയ നേട്ടങ്ങളെയും നമ്മുടെ സയന്റിസ്റ്റുമാരുടെ കഠിനാധ്വാനത്തെയും ഒക്കെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം പ്രധാനമായിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ഈ വർഷത്തെ അതായത് 2026 നാഷണൽ ടെക്നോളജി ഡേയുടെ തീം എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഇന്നൊവേഷൻ ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്ന സമയത്ത് അത് വെറും കുറച്ചു പേർക്ക് മാത്രം, അതായത് വലിയ സിറ്റികളിൽ ജീവിക്കുന്നവർക്കോ അല്ലെങ്കിൽ പണക്കാർക്കോ മാത്രം യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒന്നാകരുത്. നാട്ടിൻ പുറത്തുള്ള സാധാരണക്കാർക്കും കർഷകർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള ഒരു വികസനം, അതാണ് ഈ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നത് വളരെ റെസ്പോൺസിബിളോടുകൂടി ആയിരിക്കണം. പുത്തൻ കണ്ടുപിടുത്തങ്ങൾ വരുന്ന സമയത്ത് അത് ആർക്കും ഒരു ദോഷവും ഉണ്ടാക്കാത്ത രീതിയിൽ, അതായത് സൊസൈറ്റിക്ക് മുഴുവൻ ഗുണം ചെയ്യുന്ന രീതിയിൽ വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. അതാണ് റെസ്പോൺസിബിൾ ഇന്നൊവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടും എല്ലാവർക്കും നല്ലൊരു ജീവിതം കൊടുക്കാനായിട്ടും ഈ മാറ്റങ്ങൾക്ക് സാധിക്കണം എന്നതാണ് ഈ പ്രമേയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ, ടെക്നോളജി എന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നായിട്ട് മാറണം എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ചെറിയ ഗാഡ്ജറ്റ്സിനെ കുറിച്ചും അത് നമ്മുടെ ജീവിതം എത്രത്തോളം സ്മാർട്ടാക്കി എന്നും ഒന്ന് ഓർത്തു നോക്കുക കേട്ടോ. ഒപ്പം തന്നെ ടെക്നോളജി എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വളരെ സേഫായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. സോ ഇന്നത്തെ ദിവസത്തിന് സ്പെഷ്യാലിറ്റി ആരും മറന്നു പോകരുത്, ഇന്ന് നാഷണൽ ടെക്നോളജി ഡേ ആണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 18 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനിയൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി സ്വപ്നക്കൂട്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വഡോദരയിലെ സർദാർധാം ഹോസ്റ്റലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത രചിച്ച 2 പുസ്തകങ്ങൾ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സമൂഹം എന്ന നിലയിൽ രാജ്യം പൊതുജന വിശ്വാസം വിജയകരമായി നിലനിർത്തിയിട്ടുണ്ടെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു.
1: സംവിധാൻ നിർമ്മാതാവിനെ സംവാദ്, മര്യാദ, സന്തുലൻ തീനോ കോ ബനായ രക്ഷണ ബഹുത് അച്ഛേ തരീക്കെ എക് സ്പിരിറ്റ് കെ സാത് സംവിധാൻ കോ ലിഖാ. ലോക്തന്ത്ര കി മജബൂതി ടക്രാവ് സെ നഹീ ഹൈ ബൽകി സംസ്ഥാഗത സന്തുലൻ ഓർ പാരസ്പരിക് മര്യാദാവോ സെ ഹീ ഹോതി ഹൈ. ഓർ ജബ് മൈ പാരസ്പരിക് മര്യാദ കി ബാത് കർതാ ഹൂം തബ് ഇസ്കി സ്പിരിറ്റ് കെ രൂപ മേ ഹമാരെ സംവിധാൻ നെ സ്വീകൃതി കൈ ജഗേ പേ ദി.
0: അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനാപാരയിലെ വെറ്റിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. നിയുക്ത മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ

0: മന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13 മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5 തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൌകര്യങ്ങൾ, ആയുർവേദം എന്നിവ ഉൾപ്പെടെ 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ കരീബിയൻ രാഷ്ട്ര സന്ദർശന വേളയിലാണ് ഇരുരാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. ഇന്ത്യൻ കുടിയേറ്റക്കാർ ആദ്യം താമസിച്ചിരുന്ന നെൽസൺ ദ്വീപിന്റെ അടിസ്ഥാന സൌകര്യ നവീകരണം, വെസ്റ്റിൻഡീസ് സർവകലാശാലയിൽ ആയുർവേദത്തിൽ ഇന്ത്യൻ ചെയർ സ്ഥാപിക്കൽ എന്നിവയ്ക്കായി ഇരുപക്ഷവും തമ്മിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഡാറ്റ പ്രകാരം ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി 2024 38 ജിഗാവാട്ടിൽ നിന്ന് 2025 74 ജിഗാവാട്ടായി. സോളാർ സെല്ലിന്റെ ശേഷിയും 9 ജിഗാവാട്ടിൽ നിന്ന് 25 ജിഗാവാട്ടായി വർദ്ധിച്ചു. ഇന്ത്യയിലെ ഫോസിൽ ഇതര ഇന്ധനശേഷി 262.7 ഗിഗാവാട്ടിലും എത്തിയതായി മന്ത്രാലയം റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര ബാങ്കിംഗ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സ്വിറ്റ്സർലാൻഡിലെ ബേസിൽ നടന്ന ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് മീറ്റിംഗിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയും ECB പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡും ചേർന്നാണ് കരാറിൽ ഒപ്പുവച്ചത്. ഇതിലൂടെ കേന്ദ്ര ബാങ്കിംഗ് രീതികളിലും സാമ്പത്തിക മേഖലാ വികസനത്തിലും സ്ഥാപനപരമായ ഇടപെടലും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി RBI അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഹാൻഡ വൈറസ് രോഗലക്ഷണങ്ങളെ തുടർന്ന് സ്പെയിനിൽ ക്രൂയിസ് കപ്പലിലെ യാത്രക്കാരെയും ജീവനക്കാരെയും അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് ഒഴിപ്പിച്ചു തുടങ്ങി. അതേസമയം കപ്പലിലെ 2 ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. 2 ഇന്ത്യക്കാർ ഉൾപ്പെടെ 150 പേരെ വഹിച്ചുകൊണ്ട് MV ഹോണ്ടിയസ് കപ്പൽ ഇന്നലെ സ്പെയിനിൽ എത്തി. ലോകാരോഗ്യ സംഘടനയും സ്പാനിഷ് അധികൃതരും പുറപ്പെടുവിച്ച പ്രോട്ടോകോളുകൾ പാലിച്ചാണ് യാത്രക്കാർ ഇറങ്ങിയതെന്ന് എംബസി അറിയിച്ചു. ക്രൂ അംഗങ്ങളായി ജോലി ചെയ്തിരുന്ന 2 ഇന്ത്യക്കാരെ നെതർലാൻഡ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർ ക്വാറന്റൈനിൽ തുടരും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെ 2 പരാജയപ്പെടുത്തിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 ഓവറിൽ 7 നഷ്ടത്തിൽ 166 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 8 നഷ്ടത്തിൽ അവസാന പന്തിൽ ലക്ഷ്യം കണ്ടു. മറ്റൊരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയിന്റ്സിനെ 5 പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്വഹന മത്സരങ്ങളിൽ ഒന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിൽ നിന്നുള്ള 180 താരങ്ങൾ മത്സരിക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഈ മാസം 17 ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പുതിയ US നിർദ്ദേശത്തിന് ഇറാൻ ഔദ്യോഗികമായി മറുപടി നൽകി. ചർച്ചകൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്ന് ഇറാൻ ദേശീയ മാധ്യമം സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: യുദ്ധം 3 കടക്കുമ്പോൾ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമായിരിക്കുകയാണ്. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിക്കോഹും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഈ നീക്കം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിൽ ഹോർമുസ് കടലെടുക്ക് പ്രധാന സംഘർഷ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ടെഹ്റാനെതിരായ US ഉപരോധങ്ങൾ പാലിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ ഈ ജലപാത ഉപയോഗിക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഏത് ആക്രമണവും മേഖലയിലുടനീളമുള്ള US ലക്ഷ്യങ്ങൾക്ക് നേരെ പ്രത്യാക്രമണത്തിന് കാരണമാകുമെന്ന് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ദോഹയ്ക്ക് വടക്കുകിഴക്കായി ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതിനു പിന്നാലെയാണ് ഈ ഭീഷണികൾ ഉയർന്നത്. അതിനിടെ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 22 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.

0: ാണ് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 മെയ് 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പ്രൊക്കാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. പാകിസ്ഥാനിൽ ഖൈബർ പ്രവിശ്യയിലെ പോലീസ് പോസ്റ്റിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ 15 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് പോസ്റ്റിലേക്ക് വരികയായിരുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനത്തിന് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തതിനെ തുടർന്നാണ് സ്ഫോടനം ഉണ്ടായത്. ഒരു സംഘം തോക്കുധാരികൾ സ്ഫോടനത്തിന് ശേഷം പോലീസ് പോസ്റ്റിന് നേരെ ആക്രമണവും നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ഈ വേനൽ മഴ ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സംസ്ഥാനത്ത് വേനൽ മഴ ശക്തിപ്പെടുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. വരുന്ന 14 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നല്ല ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ഒപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ സ്പീഡിൽ കാറ്റടിക്കാനായിട്ടും സാധ്യതയുണ്ട് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് മഴ കനക്കാനായിട്ട് എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ശ്രീലങ്കയ്ക്കും മാന്നാർ കടലിടുക്കിനും മുകളിലായിട്ടൊരു സൈക്ലോണിക് സർക്കുലേഷൻ, അതായത് ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് ഇന്നും നാളെയുമായിട്ട് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം, അതായത് ലോ പ്രഷർ രൂപപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. സോ മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ട് കുറച്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം. 13 പത്തനംതിട്ട, കോട്ടയം, എറണാകുളം. 14 പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് ഈ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കടലിൽ പോകുന്ന മത്സ്യ തൊഴിലാളികൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിലെ കാറ്റിന്റെ വേഗത ചിലപ്പോൾ 55 കിലോമീറ്റർ വരെ ആകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. സോ തീരദേശവാസികളും മത്സ്യ തൊഴിലാളികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് കൃത്യം 43 മിനിറ്റ് ആയിരിക്കുകയാണ്. മോർണിംഗ് മോജു ആണ് ആശ്രയ FM 90 കൂടെയുള്ളത്. RJ അനാമി.

0: மார்னிங் மோஜோ.
1: Once again, welcome back to Morning Mojo with me, RJ Anamika. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിരിക്കുകയാണ്. മോർണിംഗ് മോജോൽ ഇനി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം അപ്ഡേറ്റുകൾ കേട്ടറിയാനായിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. ആൻഡ് ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കൺട്രോളിലുള്ള ചെന്നൈയിലെ കലാക്ഷേത്ര ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടുള്ള രുക്മിണി ദേവി കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ 4 വർഷ ഡിപ്ലോമ പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് എത്തിയിട്ടുള്ളത്. മെയ് 16 വരെ അപേക്ഷ സമർപ്പിക്കാം എന്നൊരു അപ്ഡേറ്റ് ആണ് എത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ വരുന്നത് ഭരതനാട്യം, കർണാടക സംഗീതം, ദൃശ്യകല, അക്കാദമിക് പഠനം, ഇന്ത്യൻ ചിത്രകല, ശില്പകല, സെറാമിക്സ്, ഗ്രാഫിക്സ്, കമ്പ്യൂട്ടർ ഫോട്ടോഗ്രാഫി എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളായിട്ട് വരുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള പ്രായപരിധി പറയുന്നത് 25 വയസ്സാണ്. കൂടുതൽ ഡീറ്റെയിൽസ്, ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ് kalakshetra.in. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് 16 ആണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 3 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി പ്രണയവർണ്ണങ്ങൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
4: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: യെസ്, എങ്ങനെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർജെ അനാമിക. അടുത്തൊരു അപ്ഡേറ്റ് പറയാനായിട്ടുള്ളത്, കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജിയുടെ അസമിലെ ശിവസാഗർ ക്യാമ്പസിൽ ഡിപ്ലോമയ്ക്കുള്ള അഖിലേന്ത്യാ ക്വാട്ട സീറ്റുകളിലേക്ക് 15 വരെ രജിസ്റ്റർ ചെയ്യാം എന്നൊരു അപ്ഡേറ്റാണ് എത്തിയിട്ടുള്ളത്. 10th ക്ലാസ്സിൽ 60% മാർക്ക് വേണം. മാത്രമല്ല 95% മാർക്കുള്ളവർക്ക് ട്യൂഷൻ ഫീ സൗജന്യമായിരിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഡിപ്ലോമയ്ക്ക് 7.5 CPI നേടിയിട്ടുണ്ടെങ്കിൽ ബിടെക്കിന് ലാറ്ററൽ എൻട്രി ലഭിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. സോ ഈ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിപ്ലോമ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, rgipt.ac.in. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, rgipt.ac.in. മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, 8:30 to 9:00 വരെ നമ്മുടെ മോർണിംഗ് മോജോലി വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള വിഷ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0974 219 9090. വിഷസ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ, സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
2: നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ എഫ്എം 90.
3: നമസ്തേ ബഹനോർ ഭയ്യോ, ബഡേ ഹി കം ശബ്ദോ മേ ആപ്കോ സുനാന ചാഹതാ ഹൂ ഉസ് സാൽ കാ ലോക്പ്രിയ ഗീത് യേ യേ യേ യേ
4: തും പ്രേമീ മേ പ്രേമീ
5: കൺട്രോൾ
3: सलाम दे जाता हुआ उड़न खटोला और तीन बजाती हुई नागिन.

യെസ്, അങ്ങനെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ മോർണിംഗ് മോജോലി വിഷിംഗ് സെഗ്മെന്റ് ഇതാ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെന്റിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു മെസ്സേജ് തന്നെയാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും 12th വെഡിങ് ആനിവേഴ്സറി ആണ്. പ്രവീൺ ആൻഡ് അമൃത, വിഷസ് ബൈ ധ്യാനു ആൻഡ് ജാനു എന്നിവർ ചേർന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ ഇന്ന് നമ്മുടെ പ്രവീൺ ചേട്ടൻ്റെയും അമൃത ചേച്ചിയുടെയും 12th വിവാഹ വാർഷികമാണ്. അപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു കിടിലൻ വെഡിങ് ആനിവേഴ്സറി വിഷസ് തന്നെ അയച്ചിരിക്കുന്നത് ധ്യാനുവും ജാനുവും ചേർന്നിട്ടാണ്. സോ പ്രിയപ്പെട്ട പ്രവീൺ ചേട്ടനും അമൃത ചേച്ചിക്കും നമ്മുടെ ധ്യാനുവിൻ്റെയും ജാനുവിൻ്റെയും സ്നേഹം നിറഞ്ഞ വെഡിങ് ആനിവേഴ്സറി ആശംസകളും അറിയിക്കാണ്. ഒപ്പം തന്നെ എൻ്റെയും ആസ്ട്രിയ FM 90 പേരിൽ ഹൃദയം നിറഞ്ഞ 12th വിവാഹ വാർഷിക ആശംസകളും കൂടി നേരുകയാണ് കേട്ടോ. നിങ്ങളുടെ ആ ഒരു സ്നേഹവും സന്തോഷവും എന്നും അതുപോലെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാണ്. സോ വൺസ് അഗെയിൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പ്രവീൺ ചേട്ട ആൻഡ് അമൃത ചേച്ചി. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷ് ചേട്ടനാണ് ഫ്രം അയനിക്കോട്. പല കാര്യങ്ങളും അസാധ്യമെന്ന് കരുതി പിന്തിരിയുന്നത് പരാജയത്തിന് ലക്ഷണമാണ്. ക്രിയാത്മകമായി ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞോടുകയില്ല. ഏത് പ്രയാസമുള്ള കാര്യവും സാധ്യമാണെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുക, എന്നാൽ വിജയം ഉറപ്പാണ്. കുറവുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുമ്പോൾ തന്നെ കഴിവുകളും തിരിച്ചറിയണം. കഴിവുകൾ തിരിച്ചറിയുന്നത് വിപരീത ചിന്തകൾ ഉപേക്ഷിച്ച് ആത്മവിശ്വാസം നേടുന്നതിനും ഏകാന്തതയെ മറികടക്കുന്നതിനും സഹായിക്കും. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടൊരു പോസിറ്റീവായിട്ടുള്ള മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള മെസ്സേജാണ് നമുക്ക് സുലേഷ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. സുലേഷൻ എപ്പോഴും ഇത്തരത്തിലുള്ള പോസിറ്റീവായുള്ള മോട്ടിവേറ്റിംഗ് ആയുള്ള മനോഹരമായിട്ടുള്ള മെസ്സേജുകളാണ് എപ്പോഴും അയക്കാറുള്ളത്. നമ്മുടെ ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു കാര്യവും നടക്കില്ല അല്ലെങ്കിൽ അസാധ്യമാണെന്ന് കരുതി നമ്മൾ അതിൽ നിന്നും പിന്മാറുന്നത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അല്ലേ. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു പ്രശ്നത്തിന് മുന്നിൽ നിന്നും ഒരിക്കലും പിന്തിരിഞ്ഞോടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. എത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അത് നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ വിജയം കൺഫേം ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടായിരിക്കുമല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. എന്നാൽ ആ കുറവുകളെക്കുറിച്ച് മാത്രം നമ്മളിങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരിക്കാതെ നമുക്ക് എന്തൊക്കെ കഴിവുകളാണ് ഉള്ളതെന്ന് കൂടി നമ്മൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ നമ്മുടെ കഴിവുകൾ നമ്മൾ തന്നെ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറി നല്ല ആത്മവിശ്വാസം കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു ഏകാന്തതയും ഒറ്റപ്പെടലും ഒക്കെ നമ്മളിൽ നിന്നും അകന്നു പോകുന്ന ഒന്നാണ്. എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള മെസ്സേജ് അയച്ച് നമ്മുടെ സുലേഷേട്ടനും അതുപോലെ തന്നെ ധ്യാനുവിനും ജാനുവിനും ഇന്ന് 12th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നമ്മുടെ പ്രവീൺ ചേട്ടനും അമൃത ചേച്ചിക്കും നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു അടിപൊളി മൺഡേ ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 291 9090 0474 291 9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
1: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

യെസ്, അങ്ങനെ ഇഷ്ടം എന്ന സിനിമയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 44 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് മല്ലിക ചേച്ചിയാണ്. ഇന്ന് ഞങ്ങളുടെ മക്കളായിട്ടുള്ള അനിലയുടെയും അഖിലയുടെയും 19th ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടാണ് മല്ലിക ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നപ്പോ പ്രിയപ്പെട്ട അനിലക്കുട്ടിക്കും അഖിലക്കുട്ടിക്കും 1000 ജന്മദിന ആശംസകള് എന്റെയും ആശ്രയ ഐഎഫ്എം 90 പേരിൽ അറിയിക്കുകയാണ്. ഈ ഒരു ബർത്ത്ഡേ ഒരുപാട് സന്തോഷവും പുതിയ പ്രതീക്ഷകളും ഒക്കെ നിറഞ്ഞ ഒരു അടിപൊളി ബർത്ത്ഡേ ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ അനില ആൻഡ് അഖില. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലോകത്തെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഓരോ പ്രഭാതവും ശുഭചിന്തയോടെ ആരംഭിക്കുക, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് രേവതി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആസ്ട്രാ ടീമിന് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു, ശുഭദിനം നേരുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ രേവതി ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ ആയിരിക്കും നമ്മുടെ ജീവിതവും നമുക്ക് ചുറ്റുമുള്ള ലോകവും. അല്ലെ, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടും വലിയ സന്തോഷത്തോടുകൂടിയും ഉന്മേഷത്തോടുകൂടിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മറിച്ച് നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് രാവിലെ തന്നെ മനസ്സിൽ വരുന്നത് എങ്കിൽ നമ്മുടെ ആ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടും ഡള്ളായി പോകുന്ന ഒരു ദിവസമാണ്. സോ ഇന്നത്തെ ദിവസം നല്ലൊരു ചിരിയോടുകൂടി നല്ല പോസിറ്റീവായുള്ള ചിന്തകളോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ആശ്രയ, ഞാൻ ജിജി പൂയപ്പള്ളിയിൽ നിന്നാണ്. എന്റെ അനുശ്രുതിയുടെ പിറന്നാളാണ്. നന്ദ എന്ന് വിളിക്കുന്ന എന്റെ മീനു, അവൾക്ക് 1000 പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ജിജി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ ജിജി ചേച്ചിയുടെ പ്രിയപ്പെട്ട അനീത്തി, നന്ദ എന്ന് വിളിക്കുന്ന മീനുകുട്ടിക്ക് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് എന്റെയും ആശ്രയ എഫ്എം 90 പേരിൽ അറിയിക്കുകയാണ്. ഈ ഒരു ബർത്ത്ഡേ മനോഹരമായിട്ട് കലക്കനായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ മീനു. എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ ജിജി ചേച്ചിക്കും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന മീനുകുട്ടിക്കും അതുപോലെ തന്നെ നമ്മുടെ രേവതി ചേച്ചിക്കും മെസ്സേജ് അയച്ച നമ്മുടെ മല്ലിക ചേച്ചിക്കും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന മല്ലിക ചേച്ചിയുടെ മക്കളായിട്ടുള്ള അനിലയ്ക്കും അഖിലയ്ക്കും നല്ലൊരു മനോഹരമായുള്ള ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ആശംസകൾ അറിയിക്കാം. ടു ദ നമ്പർ 0472919090474 2919 വിഷസ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: മോർണിംഗ് ഗോജു.
1: യെസ്, അങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ 2-3 മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ചേച്ചി, ഗുഡ് മോർണിംഗ്. ഐ ആം അന്നപൂർണേശ്വരി ഫ്രം പുനലൂർ. അന്നപൂർണേശ്വരി, വെരി ഗുഡ് മോർണിംഗ്. പ്ലീസ് വിഷ് മൈ മദർ ശ്രീലേഖ എ ബ്യൂട്ടിഫുൾ ഡേ ആൻഡ് വിഷിംഗ് യു ഓൾ എ വണ്ടർഫുൾ ഡേ ഫിൽഡ് വിത്ത് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അന്നപൂർണേശ്വരി മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ മെസ്സേജ് അയച്ചോ നമ്മുടെ അന്നപൂർണേശ്വരിക്കും അമ്മയായിട്ടുള്ള ശ്രീലേഖ ചേച്ചിക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള തിങ്കളാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നമസ്കാരം മാസ്റ്റർ ആൻഡ് അനാമിക, ഇവർക്കും സുഖമല്ലേ? നേരുന്നു ശുഭദിനം എന്ന് പറഞ്ഞിട്ട് തങ്കമ്മന് ടീച്ചറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ടീച്ചർ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. നമുക്ക് മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഇന്നലെ 9th ബർത്ത്ഡേ ആഘോഷിച്ച ഞങ്ങളുടെ പൊന്നുമോൾ ദക്ഷു എന്ന ചെല്ല പേരുള്ള സൈരന്ത്രിക സഞ്ജുവിന് തങ്കു അമ്മാമ്മയുടെയും ചെല്ലം ഫാമിലിയുടെയും മാസ്റ്റേടെയും പേരിലുള്ള ആശംസകൾ നേരണേ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് നമുക്ക് തങ്കമ്മന് ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച ദക്ഷു മോൾക്ക് നമ്മുടെ തങ്കു അമ്മാമ്മയുടെയും ചെല്ലം ഫാമിലിയുടെയും ഒപ്പം നമ്മുടെ ആശ്രയ FM 90 പേരിലും ഒത്തിരി ഒത്തിരി സ്നേഹം നിറഞ്ഞ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഇന്നലെ നടന്ന ആ ഒരു 9th ബർത്ത്ഡേ ആഘോഷമൊക്കെ ഗംഭീരമായിട്ടുണ്ടാകും എന്നുകൂടി ആശംസിക്കുകയാണ്. ദക്ഷു മോൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഒരുപാട് സന്തോഷവും എപ്പോഴും ഉണ്ടാകട്ടെ എന്നുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ദക്ഷു മോളുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഒരു പിക്ചറും കൂടി നമുക്ക് ടീച്ചർ അയച്ചു തന്നിട്ടുണ്ട്. സോ വൺസ് അഗെയിൻ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ദക്ഷുക്കുട്ട. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ടുഡേ ഹാപ്പി ബർത്ത്ഡേ സെലിബ്രേഷൻ ഓഫ് 2 ചിൽഡ്രൻ നെയ്മ് is ജിയോവാനി മോൾ മരിയോ മോൻ ബൈ ആൽവിൻ അനുഗ്രഹ ജെറോൺ എന്നിവർ ചേർന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ ജിയോവാനി മോൾക്കും മരിയോ മോനും ആൽവിനും അനുഗ്രഹയുടെയും ജെറോണിന്റെയും വക ഒത്തിരി ഒത്തിരി സ്നേഹത്തോടു കൂടിയുള്ള ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ആശ്രയ FM 90 പേരിലും രണ്ടു പേർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ ആൽവിനും അനുഗ്രഹയ്ക്കും ജെറോണിനും അതുപോലെ തന്നെ നമ്മുടെ തങ്കമ്മന് ടീച്ചർക്കും കൂടാതെ മെസ്സേജ് അയച്ച അന്നപൂർണേശ്വരിക്കും ഇന്നത്തെ ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു അടിപൊളി തകർപ്പൻ തിങ്കളാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് തൽക്കാലം ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു അപ്ഡേഷൻസിലേക്ക് പോകാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം മോർണിംഗ് മോജോയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
1: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
0: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
1: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
3: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വിർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
6: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
6: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
5: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
1: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
4: മോർണിംഗ് മോജോ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 19 ആയിരിക്കാണ് കേട്ടോ. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരും പ്രത്യേകിച്ച് രാത്രി യാത്ര ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ട്രെയിനിലെ രാത്രി യാത്ര കൂടുതൽ സമാധാനമുള്ളതാക്കാനായിട്ട് റെയിൽവേ ചില നിയമങ്ങൾ ഇപ്പോൾ കർശനമാക്കിയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫേസ്റ്റ് 1 പറയുന്നത് ഹൈജീൻ ആണ് കേട്ടോ. ട്രെയിനിലോ പ്ലാറ്റ്ഫോമിലോ മാലിന്യം വലിച്ചെറിയുകയോ തുപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വലിയ പിഴ അടയ്ക്കേണ്ടി വരും. മാത്രമല്ല, വെസ്റ്റേൺ റെയിൽവേ കഴിഞ്ഞ ഏപ്രിൽ മാസം മാത്രം ഇങ്ങനെ ചെയ്തവരിൽ നിന്ന് 5 ലക്ഷത്തിലധികം രൂപയാണ് പിഴയായിട്ട് ഈടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണ്ട ഒന്നാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശബ്ദശല്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. രാത്രി 10 മുതൽ രാവിലെ 6 വരെ ട്രെയിനിൽ ഫോണിലൂടെ ഉറക്കെ സംസാരിക്കാനായിട്ടോ സ്പീക്കറിൽ പാട്ട് കേൾക്കാനായിട്ടോ പാടില്ല. ഈ പാട്ട് കേൾക്കുന്നവർ കമ്പൽസറി ആയിട്ടും ഇയർഫോൺ യൂസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ കാരണം കൂടെ യാത്ര ചെയ്യുന്നവർക്കൊരു ശല്യവും ഉണ്ടാകരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതുപോലെ ഈ രാത്രി 10 കഴിഞ്ഞാൽ മിഡിൽ ബെർത്ത് റിസർവ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആ ഒരു സീറ്റ് ഉറങ്ങാനായിട്ട് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ഉറക്കത്തിന് തടസ്സമാകുന്ന വലിയ ലൈറ്റുകളൊക്കെ ഓഫാക്കി നൈറ്റ് ലൈറ്റുകൾ മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ യാത്രക്കാർക്ക് ശല്യമില്ലാതെ സമാധാനമായിട്ട് ഉറങ്ങാൻ വേണ്ടി ഒരു കാര്യം കൂടി നമ്മുടെ റെയിൽവേ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാത്രി 10 ശേഷം പുതിയതായിട്ട് ട്രെയിനിൽ കയറുന്നവരുടെ ടിക്കറ്റ് മാത്രമേ TTMR ഇനി മുതൽ പരിശോധിക്കുകയുള്ളൂ. നേരത്തെ കയറി ഉറങ്ങുന്നവരെ ഇതിനായിട്ട് ബുദ്ധിമുട്ടിക്കില്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രി ഭക്ഷണം ആവശ്യമുള്ളവരെ ഈ കാറ്ററിംഗ് വഴി മുൻകൂട്ടി ഓർഡർ ചെയ്യാനായിട്ടും റെയിൽവേ പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ലെസണേഴ്സൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 21 ആയിരിക്കാണ്. മോർണിംഗ് മോജോ ആണ് ആശ്രയ ഫോം 90 വിത്ത് മിയാർജി അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
0: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
0: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് കേട്ടോ ഇനി പറയാനായിട്ട് പോകുന്നത്. ലോകത്തെ ഏറ്റവും വിലയേറിയിട്ടുള്ള രത്നങ്ങൾക്ക് പേര് കേട്ട ഒരു സ്ഥലമാണ് മ്യാൻമർ എന്ന് പറയുന്നത് അല്ലെ. അവിടെ നിന്നിപ്പോ വലിയൊരു നിധി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. 1-2 grams അല്ല, ഏതാണ്ട് 2.5 kilos ഭാരമുള്ള ഒരു കൂറ്റൻ മാണിക്യം അഥവാ റൂബിയാണ് അവിടെ നിന്നും കിട്ടിയിട്ടുള്ളത്. മ്യാൻമാറിലെ മെഗോക് എന്ന സ്ഥലത്ത് നിന്നാണ് ഈ അമൂല്യമായിട്ടുള്ള കല്ല് ഖനനം ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഈ പർപ്പിൾ കലർന്ന ചുവപ്പ് നിറമുള്ള ഈ ഒരു മാണിക്യം ലോകത്തിലെ തന്നെ ഏറ്റവും ഭാരമേറിയിട്ടുള്ള രണ്ടാമത്തെ മാണിക്യം എന്നാണ് കരുതപ്പെടുന്നത്. 1996 ഇതേ സ്ഥലത്ത് നിന്ന് ഇതിലും വലിയൊരു മാണിക്യം കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിലും നിറത്തിലും തിളക്കത്തിലും ഗുണനിലവാരത്തിലും ഇപ്പോഴത്തെ ഈ പുതിയ മാണിക്യം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു തുക വില വരും എന്നാണ് കേട്ടോ പറയുന്നത്. എന്നാൽ കൃത്യമായിട്ടുള്ള വില എത്രയാണെന്ന് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇത്രയും വലിയൊരു മാണിക്യം നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അത്ഭുതം തന്നെയായിരിക്കും അല്ലെ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 36 ആയിരിക്കാണ്. എ ആർ റഹ്മാൻ സർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജയിലൂടെ.

0: ഒപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: അതെ, നിങ്ങളെ അറിയാൻ ഞങ്ങൾ എത്തുന്നു. കളിയും ചിരിയും തമാശകളും കൂടെ അല്പം കാര്യവുമായി ഞങ്ങൾ ഉണ്ടോട്ടോ. ഇനി നിങ്ങൾക്കൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിശേഷങ്ങളും ഏതുമാകട്ടെ, നിങ്ങളെ കേൾക്കാൻ ഞങ്ങൾ എത്തുന്നു. റേഡിയോ വണ്ടിയിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മുതൽ 12 വരെ റേഡിയോ വണ്ടി. ഇനി നിങ്ങളുടെ ശബ്ദം ലോകമറിയട്ടെ ആശ്രയ FM 90 യിലൂടെ. അപ്പോ കേൾക്കാൻ മറക്കല്ലേ.

പാടി എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റ് ആയിരിക്കാണ്. ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ആൻഡ് മോർണിംഗ് മോജോ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണല്ലോ, യെസ്, ഫുഡ്. ഇന്ന് മെയ് 11 നാഷണൽ ഈറ്റ് വാട്ട് യു വാണ്ട് ഡേ ആണ്. ഇന്ന് ഡയറ്റും കാലറീസ് കൗണ്ടിങ്ങും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിവെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ആസ്വദിച്ച് കഴിക്കാനായിട്ടുള്ള ഒരു ദിവസമാണ്. അതിപ്പോൾ ഒരു ചോക്ലേറ്റ് ആയാലും ഒരു പ്ലേറ്റ് ബിരിയാണി ആയാലും അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം ആയാലും ശരി, നിങ്ങളുടെ മനസ്സിനും വയറിനും സന്തോഷം നൽകുന്ന എന്തും ഇന്ന് ധൈര്യമായിട്ട് കഴിക്കാനായിട്ടുള്ള ഒരു ദിവസമാണ്. നാളെ മുതൽ നമുക്ക് വീണ്ടും നമ്മുടെ ഹെൽത്തി റൊട്ടീനിലേക്ക് തിരിച്ചു പോകാം കേട്ടോ. പക്ഷേ ഇന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊന്നും യാതൊരു ബ്രേക്കും വേണ്ടാത്ത ഒരു ദിവസം കൂടിയാണ്. നല്ലൊരു ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ടും നമ്മളെ കൂടുതൽ ഹാപ്പി ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഈ ദിവസം ശരിക്കും അങ്ങോട്ട് കളറാക്കുക. ഓക്കെ, സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ മൺഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജി അനാമിക സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. ആശ്രയ FM ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഇസ് 10 ഒ ക്ലോക്ക്.

0: യാത്രയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട്
1: പോകേണ്ടതാണ്.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുരമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കുന്നത് പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Ashraya FM 90.9-നൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു കൂട്ടുകാരി ഉണ്ട്, കൂട്ടുകാരി ഒന്ന് പരിചയപ്പെടാം. കൂട്ടുകാരി പേരെന്താണ്?
1: എന്റെ പേര് ഷേബായസ് തോമസ് എന്നാണ്.
0: ഷേബ, ഷേബ വീട് അടുത്തന്നെയാണോ?
1: എന്റെ വീട് കുണ്ട്രയാണ്.
0: കുണ്ട്രയിലാണല്ലേ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് അമ്മ, അമ്മച്ചി, അനിയത്തിയുണ്ട്.
0: അനിയത്തിന്റെ ഡൗട്ട് എന്താ അനിയത്തി എന്ന് പറയുമ്പോ? ഓക്കെ, ശരി ശരി. അപ്പഴേ അനിയത്തേക്ക് എന്താ ചെയ്യുന്നത്?
1: അനിയത്തിയാണെങ്കിൽ ടെൻത്തിൽ പഠിക്കുകയാണ്.
0: ടെൻത്തിൽ പഠിക്കുകയാണ്. ഓക്കെ, SSLC ആണ്. അപ്പം ചേച്ചിയുടെ പ്രതീക്ഷയൊക്കെ എങ്ങനെ? അനിയത്തിക്ക് എത്ര മാർക്ക് കിട്ടുന്ന പ്രതീക്ഷ?
1: അവൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അത്ര സ്കോർ ചെയ്യട്ടെ.
0: ആ, നമുക്ക് പ്രതീക്ഷ ഒന്നുമില്ല. അമിതമായ എക്സ്പെക്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അത് നടന്നില്ലെങ്കിൽ നമുക്ക് വിഷമാവും അല്ലേ. അപ്പൊ നമ്മുടെ ഷേബ എന്താ ചെയ്യുന്നത്?
1: ഞാനിപ്പോ ഡിഗ്രി പഠിക്കുന്നു.
0: ഡിഗ്രി പഠിക്കുകയാണ്. ഏത് സബ്ജക്റ്റാ?
1: BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്.
0: ഓക്കെ, ശരി. എവിടെയാ പഠിക്കുന്നത്?
1: സെന്റ് ഗ്രിഗോറിയസ് കോളേജ്, കൊട്ടാരക്കര.
0: ഓക്കെ, സെന്റ് ഗ്രിഗോറിയസ് പഠിക്കുന്നത്. അപ്പൊ എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ?
1: പഠിത്തമൊക്കെ കുഴപ്പമില്ല, നല്ലതായിട്ട് പോകുന്നു.
0: കുഴപ്പമില്ലായ്മ ഒരു കുഴപ്പമില്ലേ? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാനായിട്ട് കുഴപ്പമുണ്ടാക്കാറുണ്ട് അതല്ലേ. ശരി ശരി. ഓക്കെ, അപ്പോഴേ എന്തുകൊണ്ട് ഈ ഇംഗ്ലീഷ് ഒക്കെ ചൂസ് ചെയ്ത് ഡിഗ്രിക്ക്? അതൊന്ന് പറഞ്ഞു കേൾക്കട്ടെ.
1: ഇംഗ്ലീഷ് ജസ്റ്റ് നമുക്കൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം, അതിന് വേണ്ടി
0: അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഭാഷയിൽ വലിയ പ്രാവീണ്യം വേണം.
1: ഫ്രം LKG ഓൺവേർഡ്സ് ഞാൻ CBSEയിലാണ് പഠിച്ചത്, അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അത്യാവശ്യമുണ്ട്.
0: ഓക്കെ, കുഴപ്പമില്ല. ശരി, ഞാൻ അപ്പം ഭാഷയിലൊക്കെ ഞാൻ കുറച്ച് പുലിയാണ്, പിന്നെ ഒരു ഡിഗ്രി വേണം. അപ്പൊ ഇംഗ്ലീഷിനെ എടുക്കാൻ കരുതിയല്ലേ. ശരി ശരി. ഓക്കെ, അപ്പൊ കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെയുണ്ട്?
1: കോളേജ് ലൈഫ് കുഴപ്പമില്ല. പാർട്ടിയൊക്കെ എടുത്തു മാറ്റിയപ്പോ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒന്നും ഇല്ല, അതിന്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട്.
0: ഓക്കെ, ഇപ്പൊ കലാലയ രാഷ്ട്രീയ ഒക്കെ കുറച്ച് നിബന്ധനകളുണ്ട്, അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കുറച്ച് കുറഞ്ഞു എന്ന് സംശയമുണ്ടല്ലേ. ശരി ശരി. അപ്പൊ എന്തായാലും ഷേബയുടെ അഭിപ്രായത്തിൽ കലാലയ രാഷ്ട്രീയം വേണമെന്നാണ് പറയുന്നത്?
1: വേണം.
0: വേണം അല്ലേ. ഓക്കെ, ശരി ശരി. നമ്മുടെ അധികാരികൾ ഇത് കേട്ട് ഭാവിയിൽ നടപടി എടുക്കട്ടെ. ശരി ശരി. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഷേബയോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഷേബയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരെങ്കിലും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1D വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90.9.

0: ഒപ്പം.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
0: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, Unashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി നമ്മുടെ ഷേബയോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഷേബയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. ഷേബ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു വലിയ ഭരണ മാറ്റത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോ ഷേബയുടെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു വലിയ വികസനം എന്താണ് ഇനി ആവശ്യമുള്ളത്? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഷേബയെ വന്ന് കാണുകയാണ്. ചുമ്മാതെ വെറുതെ ഇമാജിനേഷൻ ചിന്തിച്ചാൽ മതി, ഷേബയെ വന്ന് കാണുകയാണ്. ഷേബ, എന്തൊക്കെ ആവശ്യമാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത് എന്നൊരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഷേബ എന്തൊക്കെ ആയിരിക്കും അവരോട് പറയാൻ പോകുന്നത്?
1: ആദ്യമേ നമുക്ക് റോഡിൽ അത്യാവശ്യം നല്ല വികസനമാണ്. ഇപ്പൊ നമ്മുടെ കോളേജിലോട്ടുള്ള റോഡാണെങ്കിലും ഒരുപാട് കട്ടർ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. സോ നമ്മളിപ്പം ഓട്ടോയിലൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് അതിലേക്കൂടെ പോകാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ വേറെ ഒരു വഴി കൂടെ ആണ് ഓട്ടോ തിരിഞ്ഞു പോകുന്നത്.

0: നമ്മുടെ കോളേജിലേക്ക് ചെല്ലാൻ തന്നെ. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് പാർക്കിംഗ് സൗകര്യം ഭയങ്കര കുറവാണ് ഈ കൊട്ടാരക്കരയിലൊക്കെ തന്നെ. ചന്തമുക്കി തന്നെ എന്തൊരു റോഡ് ബ്ലോക്ക് ആണ്. സോ നമുക്കാണെങ്കിൽ ഒന്ന് ഒരു ചായ കുടിക്കാൻ ഇറങ്ങാനാണെങ്കിലും തന്നെ നമുക്കാണെങ്കിൽ വണ്ടി ഒന്ന് പാർക്കിംഗ് ആയിട്ടുള്ള ഒരു സൗകര്യം അവിടെ ഒന്നും ഇല്ല.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ കാര്യം പറഞ്ഞു. കാരണം നോക്കുവാണെങ്കിൽ പല വ്യവസായികളായിക്കോട്ടെ പല സാധാരണപ്പെട്ട മനുഷ്യരായിക്കോട്ടെ ഏറ്റവും കൂടുതൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഈ പാർക്കിംഗ് ഇഷ്യൂ. നമ്മുടെ കടകളിൽ നിന്ന് വരണമെങ്കിൽ കടകളുടെ മുമ്പിൽ ഒന്നും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ കൊട്ടാരക്കര ഇല്ല. നമ്മൾ പാർക്കിംഗ് ഏരിയ കണ്ടുപിടിച്ചിട്ട് പിന്നെ കിലോമീറ്റർ നടന്ന് നമ്മൾ അതിലേക്ക് പോകണം അല്ലേ. അതൊരു വലിയ ഇഷ്യൂ ആണ്. നമ്മൾ കൊട്ടാരക്കര നിവാസികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ഈ പാർക്കിംഗ് ഇഷ്യൂ. അപ്പൊ എന്തായാലും ഇവിടുത്തെ ജനപ്രതിനിധി അത് കണ്ട് മനസ്സിലാക്കി അതിനുവേണ്ട നടപടി സ്വീകരിക്കുന്നു പ്രതീക്ഷിക്കാം അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും പറയുകയാണെങ്കിൽ നമ്മൾ ഷേവ് പറഞ്ഞ ഇത്ര രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ സെന്റ് ഗ്രിഗോറിയസ് കോളേജിലേക്ക് പോകുന്ന വഴി അതിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമാണ്. അപ്പം ആ ഒരു റോഡ് നന്നാക്കണമെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ ഒരു ഫേമസ് ആയ ഏക ഒരു കലാലയമാണ് അല്ലേ. അപ്പൊ അതിന് മുമ്പിലേക്ക് പോകുന്ന വഴിയുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ പരിതാപകരമാണ്. അപ്പൊ അത് മാറ്റേണ്ടത് റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇതിനൊക്കെ വലിയ മാറ്റം വരുന്നത് പ്രതീക്ഷിക്കാം നമുക്ക് അല്ലേ. ശുഭപ്രതീക്ഷകൾ മുൻപോട്ട് പോകും, അത്ര നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ
0: അല്ലേ.
1: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും പഠിത്തമൊക്കെ മനോഹരമായിട്ട് പോട്ടെ. ഇന്ന് കണ്ടതിലും പരിചയപ്പെടുത്തലും സന്തോഷം കേട്ടോ.
0: ഓക്കെ.
1: അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെ നിന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പൊ പരിചയപ്പെടുന്നത് ഡിഗ്രി വിദ്യാർത്ഥിനിയായ ഷേബയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ ആരും എങ്ങും പോകേണ്ട. കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുല്ലമൺ ജംഗ്ഷനിൽ എത്തുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്തൊരു കൂട്ടുകാരി ഉണ്ട്, കൂട്ടുകാരി ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര് ആരതി.
0: ആരതി, ആരതി വീടടുത്ത് തന്നെയാണോ?
1: വീടിവിടെ വെളിയ
0: വെളിയത്താണ്. ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ അമ്മ, അച്ഛൻ.
0: സന്തോഷമായിട്ട് പോകുന്നുണ്ട്.
1: സന്തോഷം.
0: ഒറ്റമോളാണല്ലേ? അതിന്റെ ആ ഒരു വാത്സല്യൊക്കെ ഉണ്ടല്ലോ. തരക്കേടില്ലല്ലേ. ശരി ശരി, ഓക്കെ. എന്താ ഇപ്പൊ ചെയ്യുന്നത്?
1: ഡിഗ്രിക്ക്
0: പഠിച്ചോണ്ടിരിക്കുക. എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ?
1: അങ്ങനെ
0: എങ്ങനെ പോകുന്നല്ലേ. ഏത് കോളേജിലാ?
1: എസ്ടി
0: കോളേജിലാണ്. കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെയുണ്ട്? നമ്മൾ ഈ സിനിമയ്ക്കൊക്കെ കാണുന്ന കോളേജ് ലൈഫ് കിട്ടിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലേ. എന്റെ ഡിഫറൻ്റ് ആണ്,
1: വളരെ
0: ഡിഫറൻ്റ് ആണ്. ശരി, അപ്പൊ ഈ പ്ലസ് ടു കഴിഞ്ഞ് പോകുന്ന കുട്ടികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ സിനിമയ്ക്കകത്ത് കാണുന്ന പോലുള്ള കോളേജ് ലൈഫ് കിട്ടണമെങ്കിൽ നിങ്ങൾ നമ്മുടെ കേരളത്തിന് പുറത്തോടെയൊക്കെ പോകണം കേട്ടോ. ഇവിടെ കിട്ടുന്നത് ചിലപ്പോൾ ഡൗട്ട് ആട്ടോ. അപ്പൊ ശരി, അപ്പൊ കോളേജ് ലൈഫ് അങ്ങനെ ഷോക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ? കുഴപ്പമില്ലെങ്കിൽ ഓക്കെ ആയിട്ട് പോകുന്നു. ശരി ശരി, ഏത് സബ്ജക്റ്റ് പഠിക്കുന്നത്?
1: ഇംഗ്ലീഷ്. കമ്മ്യൂണിക്കേറ്റീവ്
0: കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ്. നേരത്തെ ഒരു കുട്ടിയെ പരിചയപ്പെട്ടപ്പോഴും കുട്ടി ഇംഗ്ലീഷ് എടുത്തത്. അപ്പൊ എന്തുകൊണ്ട് ഇംഗ്ലീഷ് ചൂസ് ചെയ്തത്?
1: പണ്ട് തൊട്ടേ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് തൊട്ട് പഠിക്കുമ്പോഴും ഇംഗ്ലീഷിനോട് ഒരു എന്തോ അറിയത്തില്ല, ഭയങ്കര സ്നേഹം. അങ്ങനെ എടുത്തത്.
0: ഈ മാർക്ക് എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന വിഷയമായതുകൊണ്ട്
1: ഏറ്റവും കൂടുതൽ മാർക്ക്
0: കിട്ടുന്നത്. ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഇംഗ്ലീഷ് ഒക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കണം അല്ലേ. അപ്പൊ ഭാവിയിൽ എന്താ പരിപാടി?
1: ഭാവിയിൽ ഒരു ലെക്ചറർ ആവണമെന്നാണ് ഇഷ്ടം.
0: അടിപൊളി അധ്യാപിക ആവണം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടാത്ത ഈ കോളേജ് ലൈഫ് അവർക്ക് കൊടുക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് ഇത് പറഞ്ഞത് ആണല്ലേ. ശരി ശരി, അപ്പൊ ഭാവിയിൽ നമ്മുടെ ആരതിയുടെ ടീച്ചർ ആവുകയാണ്, കോളേജ് പ്രൊഫസറൊക്കെ ആവുകയാണ്. അപ്പൊ എങ്ങനത്തെ ടീച്ചർ ആയിരിക്കും?
1: പിള്ളേരോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും.
0: കുട്ടികളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. നിങ്ങളുടെ ടീച്ചർ ഫ്രണ്ട്ലി അല്ലേ?
1: വലിയ രീതിക്ക് ഫ്രണ്ട്ലി അല്ല,
0: എന്നാലും കുഴപ്പമില്ല. വലിയ സ്ട്രിക്റ്റും അല്ല, വലിയ ഫ്രണ്ട്ലി അല്ല, ഒരു മിഡ് ടൈം എന്ന് പറയാല്ലോ. ശരി ശരി, ഓക്കെ. അപ്പൊ ആരതി ഭാവി ഒരു പ്രൊഫസറൊക്കെ ആകുവാണെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വൈബ് ടീച്ചർ ആയിരിക്കും. ഓക്കെ ശരി, അപ്പൊ എന്തായാലും ഭാവിയിൽ ഒരു നല്ല അധ്യാപികയാണ് സാധിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മളെങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി നമ്മുടെ ആരതിയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ആരതിയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരും ഇങ്ങ് പോകേണ്ട, കേട്ടോടിയിരുന്നോളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി നമ്മുടെ ആരതിയോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ആരതിയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനാണ്. അപ്പൊ ആരതി,
1: ഓക്കെ, അപ്പോഴേ ഞാൻ ഇന്ന് ചോദിക്കാൻ വന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മുടെ കേരളം ഇപ്പോൾ ഒരു വലിയ ഭരണമാറ്റത്തെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർക്ക് ഒരു വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ട് ഈ ഒരു ഗവൺമെന്റിൽ. കഴിഞ്ഞ ഗവൺമെന്റിൽ പ്രതീക്ഷയില്ലെന്നല്ല, ഓരോ ഗവൺമെന്റ് വരുമ്പോഴും നമുക്ക് ഓരോരോ പ്രതീക്ഷയാണല്ലോ. അപ്പോൾ ആരതിയോട് ചോദിക്കുകയാണ്, നമ്മുടെ നാട്ടിലെ ഒരു വലിയ പ്രശ്നത്തെ പറ്റി ഈ ഗവൺമെന്റ് ആരതിയോട് ചോദിക്കുകയാണെങ്കിൽ ആരതി എന്തൊക്കെയായിരിക്കും പോയിന്റ് ഔട്ട് ചെയ്യുന്നത്?
2: ഇപ്പൊ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന്റെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടുത്തെ കണ്ടീഷൻസ് ഒക്കെ ഭയങ്കര പരിതാപകരം. ഇപ്പൊ പാവപ്പെട്ടവര് തന്നെ നമുക്ക് അധികം പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നല്ലൊരു ചികിത്സ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് സർക്കാർ ഹോസ്പിറ്റൽസിലേക്ക് പോകുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ ഡോക്ടേഴ്സിന്റെ എണ്ണം ഭയങ്കര കുറവാ. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ നമ്മളിപ്പോ മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ പുറത്തുനിന്ന് മേടിക്കാനാ പറയുന്നത്, അവിടെ നമുക്ക് മരുന്നുകൾ കിട്ടുന്നില്ല.
1: തീർച്ചയായിട്ടും വലിയ ഇഷ്യൂ ആണ് അതല്ലേ. കാരണം നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ നാട്ടില് ഒരു 2 മണി കഴിഞ്ഞ് OP ടൈം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ചെല്ലുമ്പോഴത്തേക്ക് ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലേ. പലരും നോക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു വലിയ അസുഖമായിട്ട് ചെല്ലുവാണ്, ഇപ്പൊ ഒരു പാമ്പേടി ആയിട്ട് ചെല്ലുവാന്ന് വെച്ചോ, ചെല്ലുവാണെങ്കിൽ തന്നെ അവരെ കെയർ ചെയ്യാനുള്ള ആന്റിബയോണം എടുക്കാൻ അറിയാവുന്ന ഡോക്ടേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ട് ആയിരിക്കും അല്ലേ. സർക്കാർ ഹോസ്പിറ്റലില് നമ്മളെ റെഫർ ചെയ്യുന്നത് മേ ബി മെഡിക്കൽ കോളേജിലേക്ക് ആയിരിക്കും. ഒരു താലൂക്ക് ഹോസ്പിറ്റൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് വലിയ ഇഷ്യൂ ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. എന്റെ ഉത്സവം പറഞ്ഞ കാര്യം മെഡിസിൻ്റെ കാര്യം അല്ലേ. മെഡിസിൻ്റെ കാര്യം പറയാൻ ശരിയാണ്. കാരണം നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു സാധാരണപ്പെട്ട വ്യക്തിയാണ്. സാധാരണപ്പെട്ട വ്യക്തി ഒരു താലൂക്ക് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുവാണെങ്കിൽ അവിടുന്ന് പലരും എഴുതുന്ന മെഡിസിൻസ് പല മെഡിസിൻസ് പുറത്തുനിന്ന് മേടിക്കാനാണ്. ഒരു സാധാരണപ്പെട്ട ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരു സാധാരണ വ്യക്തിക്ക് ഇത്രത്തോളം മെഡിസിൻസ് പുറത്തു പോയി വാങ്ങാൻ ഒരുപക്ഷെ കഴിഞ്ഞു വരത്തില്ല. പക്ഷെ ഇതിന്റെ അവൈലബിലിറ്റി ഒരു മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഒരു താലൂക്ക് ഹോസ്പിറ്റൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലേ. നമ്മൾ പുറത്തു പോയി മേടിക്കേണ്ട കാര്യമില്ല, അവിടെ സാമ്പത്തിക നഷ്ടം വരുന്നില്ല. ഏതൊരു സാധാരണപ്പെട്ട വ്യക്തിക്കും നല്ലൊരു ചികിത്സ അവിടെ നിന്ന് ലഭിക്കുമെന്ന് ഉറപ്പ് കിട്ടും അല്ലേ. ഇതൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ ഫേസ് ചെയ്യുന്നത് അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ അതൊരു വലിയ ഇഷ്യൂ ആണ്.
2: പിന്നെ റോഡിന്റെ പ്രശ്നങ്ങളുണ്ട്, റോഡ് നന്നാക്കണം.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
2: പിന്നെ കൊട്ടാരക്കരയിൽ ഒരു സ്റ്റേഡിയം ഇല്ല, ഒരു സ്റ്റേഡിയം വന്നു കഴിഞ്ഞാൽ നൈസായിരുന്നു.
1: തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമല്ലേ. കൊട്ടാരക്കര ഒരു സ്റ്റേഡിയം ഇല്ല, ശരിയാണല്ലേ. നമ്മുടെ കൊട്ടാരക്കര ഒരു സ്റ്റേഡിയം ഇല്ല, അതൊരു വലിയ ഇഷ്യൂ ആണ്. കാരണം ഒരു ഇവന്റ് നടത്തണമെങ്കിൽ എല്ലാവരും ആശ്രയിക്കുന്ന ഈ കൊട്ടാരക്കര ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രൗണ്ടിനെ വാടകയ്ക്ക് എടുത്ത് ചെയ്യണം അല്ലേ. അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അത് മാത്രമല്ല കുട്ടികൾക്കൊക്കെ കളിക്കാൻ കളിസ്ഥലങ്ങളും ഇല്ല അല്ലേ. ശരി ശരി, ഇതൊക്കെ ഒരു വലിയ ആവശ്യമാണ് ജനങ്ങളുടെ. അപ്പം അധികാരികൾ ഇത് കേട്ട് ഇതിന് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അത്രേ ഉള്ളൂ അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ആരതി പരിചയപ്പെടുന്ന സന്തോഷം. അപ്പൊ പഠിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ ഭാവിയിൽ നല്ല അധ്യാപികയായി മാറാൻ സാധിക്കട്ടെ കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി ഒരുപാട് പേര് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് നമ്മുടെ ഡിഗ്രി വിദ്യാർത്ഥിയായ ആരതിയാണ് കേട്ടോ. ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: അവരുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ളാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 19 നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു കൂട്ടുകാരി ഉണ്ട്, കൂട്ടുകാരി ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര് മന്യ.
0: മന്യ, അടിപൊളി പേരൊക്കെയാണല്ലോ. ഈ പേര് ആരേട്ടത്? പപ്പയാട്ടത്. എന്തുകൊണ്ട് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല, അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ചോദിക്കാത്ത?
1: ഇല്ല, അപ്പയ്യ അറിയത്തില്ല, കുറെ കണ്ടുപിടിച്ചൊക്കെയാണ് പേരിട്ടേന്ന് പറയുന്നത്.
0: ആ ഓക്കെ, ശരി ശരി. അതിനുള്ള കാരണം ഒന്നും തിരക്കാൻ നമ്മൾ പോയിട്ടില്ല.
1: ഇല്ല
0: ഇല്ല, ശരി ഓക്കെ. അപ്പോഴേ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാനുണ്ട്, അനിയത്തിയുണ്ട്, പപ്പയുണ്ട്, അമ്മയുണ്ട്, അമ്മച്ചിയുണ്ട്.
0: ഓക്കെ, അടിപൊളി, എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു.
1: അപ്പൊ
0: അനിയത്തിക്ക് എന്താ ചെയ്യുന്നത്?
1: അനിയത്തി ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിക്കുക.
0: പ്ലസ് ടു കഴിഞ്ഞ് നിക്കുകയാണ്? ഓക്കെ, വലിയ സ്റ്റേജിൽ നിൽക്കുവാണല്ലേ. ചേച്ചിയുടെ പ്രതീക്ഷ എങ്ങനെ?
1: പ്രതീക്ഷ അവക്ക് പറ്റുന്നോളം മാർക്ക് മേടിക്കട്ടെ, അതേ ഉള്ളൂ.
0: അത്രേ ഉള്ളൂ, നമുക്ക് കിട്ടിയ പ്രശ്നം നമ്മൾ കൊടുക്കത്തില്ല. അത്രേ ഉള്ളൂ. ഒരു ചേച്ചി എന്നല്ല, അഭിമാനമാണ്. നമ്മള് മാതൃകയായിട്ട് മുന്നിൽ നിൽക്കണം അല്ലേ.
1: അതെ അതെ.
0: ഓക്കെ ശരി, അപ്പഴേ എന്താ ചെയ്യുന്നത്?
1: ഞാനിപ്പോ ഡിഗ്രി പഠിക്കുന്നു.
0: ഡിഗ്രിക്ക് പഠിക്കുകയാണ്? ഏത് സബ്ജക്റ്റാ?
1: ഞാൻ ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്.
0: എല്ലാരും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഫ്രണ്ട്സ് ആണോ? ശരി ശരി ഓക്കെ. അപ്പോഴേ ഏത് കോളേജിൽ
1: പഠിക്കുന്നത്?
0: എങ്ങനെ പോകുന്നു കോളേജ് ലൈഫൊക്കെ?
1: വലിയ കുഴപ്പമില്ല, എന്നാലും
0: ഓക്കെ. ശരി, അപ്പൊ എന്തുകൊണ്ട് ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എടുത്തത്? ഞാൻ ഡിഫറെന്റ് സ്റ്റോറീസ് കേൾക്കാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ അവർക്കും ചിലപ്പോൾ ആരോചനായിട്ട് തോന്നും, പക്ഷെ പല ആൾക്കാർക്കും പല പല കാരണങ്ങളാണ് കോഴ്സിലേക്ക് എത്താനുള്ളത്. അതുകൊണ്ട് ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഈ കോഴ്സ് ചൂസ് ചെയ്ത്?
1: പ്രത്യേകിച്ചൊന്നുമില്ല, കിട്ടിയത് വെച്ചു, കിട്ടി
0: വെച്ചു കിട്ടിയോ, ഡിഗ്രി വേണം, അതുകൊണ്ട് അങ്ങ് എടുത്ത് പോയതാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ പഠിത്തം എങ്ങനെ പോകുന്നു?
1: വലിയ കുഴപ്പമില്ലാതെ പോകുന്നു.
0: വലിയ കുഴപ്പമില്ലാതെ തട്ടി മുട്ടി അങ്ങ് പോകുന്നു. ശരി, അപ്പൊ എന്താണ് ഭാവിയിൽ ആഗ്രഹമൊക്കെ? എന്താ ആംബിഷൻ? എന്താ
1: പഠിക്കട്ടെ, തീരുമാനിക്കാം.
0: ഇതുവരെ ഒന്നും ആയിട്ടില്ല.
1: ഇല്ല, ടീച്ചർ ആവണമെന്ന് ആഗ്രഹമുണ്ട്, നോക്കാം.
0: ഓക്കെ ശരിയാ, ദൈവത്തിനല്ലേ. ഓക്കെ ശരി, അപ്പൊ ഭാവിയിൽ നല്ല അധ്യാപകയെ മാറട്ടെ, എല്ലാവിധ ആശംസകളും കേട്ടോ. അപ്പോഴേ ഇപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു വലിയ ഭരണ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. എന്താണ്, ഒരു പുതിയ ഗവൺമെന്റ് കയറാൻ പോകുന്നു. അപ്പോഴേ നമ്മുടെ മന്യയുടെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് വേണ്ടത്?
1: ഡെവലപ്മെന്റ്സ് ഇവിടെ കൊട്ടാരക്കര വെച്ച് നോക്കുവാണെങ്കിൽ, നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നിടത്ത് ഭയങ്കര വേസ്റ്റിന്റെ ഭയങ്കര സ്മെല്ലാണ്
0: അവിടെ.
1: അവിടെ ഓരോ മൂലയിലും ഓരോ വേസ്റ്റിന്റെ കുറെ പെട്ടിക്കാത്ത സംഭവങ്ങളെല്ലാം കിടക്കണം. അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയാൽ നല്ലതായിരിക്കും.
0: തീർച്ചയായിട്ടും, ഒരു വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണല്ലേ. കാരണം നോക്കുവാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ കുറച്ച് നാൾ മുന്നേ വരെ ബ്രഹ്മപുരത്തെ ഇഷ്യൂ അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. പ്ലാസ്റ്റിക് വേസ്റ്റ് കുമിഞ്ഞുകൂടി അതിന് തീ പിടിച്ച് ഒരു വലിയ ഇഷ്യൂ ആണ്, ഒരു വലിയ ക്രൈസിസ് ആയിരുന്നു നമ്മുടെ ആ ഒരു ബ്രഹ്മപുരത്തെ നിവാസികളെല്ലാം നേരിട്ടല്ലേ. അപ്പൊ അതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാനാണ് ഒരു ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം അല്ലേ. അപ്പൊ ഈ ആ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ സിറ്റീസിലെ വേസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത് അതിനെ മാനേജ് ചെയ്യേണ്ടത്. നമ്മുടെ കൊട്ടാരക്കരയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡും നമ്മുടെ കെ എസ് ആർ ടി സ്റ്റാൻഡൊക്കെ ആ ഒരു കാര്യത്തിൽ കുറച്ച് പുറകോട്ടാണെന്ന് പറയാല്ലേ. അപ്പൊ അതിനൊരു വലിയ മാറ്റം വരുത്തണം. അപ്പൊ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധി അത് കേട്ട് മനസ്സിലാക്കി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഇതല്ലാതെ മറ്റെന്തെങ്കിലും കോർ മേഖലയുണ്ടോ?
1: ഇതിപ്പോ ഈ യങ്സ്റ്റേഴ്സിന്റെ ജോലിയുടെ കാര്യമാണ്. എല്ലാവർക്കും ഇപ്പൊ ഐ ടി ഫീൽഡ്, ഇൻഫോ പാർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ ജോലി. ബാക്കിയുള്ള എവിടെയും ജോലി കിട്ടുന്നില്ല.
0: അപ്പം
1: അതും കൂടെ ഗവൺമെന്റ് ഒന്ന്
0: നോക്കുവാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ യങ്സ്റ്റേഴ്സ് നോക്കുവാണെങ്കിൽ ടെക്നിക്കൽ ഫീൽഡിലും ഐ ടി ഫീൽഡിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ കുട്ടികൾക്ക് മാത്രമേ ജോബ് കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം നോക്കുവാണെങ്കിൽ, ഒരു ചെറിയ ആർട്സ് സബ്ജക്ട് പഠിച്ച, ഇപ്പൊ ഇംഗ്ലീഷ് പഠിച്ച വിദ്യാർത്ഥികൾക്കാണെങ്കിൽ, മലയാളം പഠിച്ച വിദ്യാർത്ഥികൾക്കാണെങ്കിൽ, തുടർന്ന് പഠിച്ചു പോകണം ഇനിയും നല്ല ജോലികൾ വേണമെങ്കിൽ അല്ലേ. പക്ഷെ സാധാരണ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഒരു ബിടെക് കഴിയുമ്പോഴത്തേക്ക് ജോലി പ്ലേസ്ഡ് ആവുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മുടെ നാട്ടിലെ ഡിഗ്രി കോഴ്സുകളൊന്നും നടക്കുന്നില്ല
1: അല്ലേ.
0: അതൊരു വലിയ ഇഷ്യൂ ആണല്ലേ. അപ്പൊ സാധാരണപ്പെട്ട കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒരുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിൽ വരണം. അതിന് വേണ്ട സാഹചര്യം ഗവൺമെന്റ് ഒരുക്കണം അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ ഒരു വലിയ കോർ പോയിന്റ്സ് ആണ്. അപ്പൊ എന്തായാലും റേഡിയോയിൽ കേൾക്കുന്ന അധികാരികൾ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ ഭാവിയിലെങ്കിലും അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെട്ട സന്തോഷം. പഠിത്തമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ, ജീവിതമൊക്കെ അടിപൊളിയാട്ടോ. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് ഡിഗ്രി വിദ്യാർത്ഥിയായ മന്യയാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വാക്കുകൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T with me RJ ശ്രീശാന്ത് ഓണാശ്രയ FM 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: just awesome na.
1: No tension, babe.
2: Ashraya FM 90, Nadinoppam, Nattarkoppam. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
4: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ്.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ മുത്തുണ്ടേ.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനെ വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് എം 90.
5: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Once upon a time, there was a Tata.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ എഫ് എമ്മിൽ. ഇനി യാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഒത്തിരി പാട്ടുകളും പാട്ട് വിശേഷങ്ങളുമായിട്ട് ഇന്ന് ദാ കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞിരിക്കാനു കേട്ടോ. ഇനി 2 മണിവരെ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേ ലിസ്റ്റിലുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-4742919-0. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490909052649. അതുപോലെ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഈ വീക്കിൽ നമ്മുടെ കാസറ്റ് കഫേയിലേക്ക് പാട്ടുകൾ ചോദിച്ച് വിളിക്കുന്നവരിൽ നിന്നും അതുപോലെ മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും ഒരാളെ ലക്കി ഡ്രോയിലൂടെ നമ്മൾ സാറ്റർഡേ സെലക്ട് ചെയ്യും. അന്നത്തെ ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര ജയം ആർക്കിടെക്ട്സ്, സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് നൽകുന്ന ഒരു കിടിലൻ ഗിഫ്റ്റാണ് കേട്ടോ. സോ വേഗം തന്നെ മെസ്സേജുകളും കോളുകളും ഒക്കെ ഇങ്ങ് ഒഴുകിയെത്തട്ടെ. നമുക്ക് എന്തായാലും ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. വിത്ത് മീ ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആറ്റുമ്മന്നൂർ.

0: യെസ്, എങ്ങനെ ആട്ടുപുലിയാട്ടം എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാനോ കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് ഫസ്റ്റ് കോളർ ഈസ് വെയിറ്റിംഗ്. നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ്?
1: നമസ്കാരം, ഇത് പുത്തൂർ നിന്ന് അജയമണി.
0: അജയമണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം പുത്തൂര്?
1: എന്തുണ്ട് വിശേഷം?
0: എന്തുണ്ട് വിശേഷം?
1: ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അവിടെ വിശേഷം എന്തുണ്ട്?
0: ഇവിടെ പ്രത്യേകിച്ച് ഒരു വിശേഷമൊന്നുമില്ല. എല്ലാ ദിവസത്തെയും പോലെ അങ്ങനെ അങ്ങ് പോകുന്നു സന്തോഷമായിട്ട്.
1: ഇവിടെ അങ്ങനൊക്കെ തട്ടിയും മുട്ടിയും പോകുന്നു.
0: തട്ടിയും മുട്ടിയും പോകുന്നു അല്ലേ. മണിച്ചേച്ചി എന്തേ?
1: മണിച്ചേച്ചി അടുക്കള പാചകമാണ്.
0: ഓക്കെ, തിരക്കിലാണല്ലേ, ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഓക്കെ, അന്വേഷിച്ചു എന്ന് പറയണം കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും എന്റെ അന്വേഷണവും പറഞ്ഞേ കേട്ടോ. ഫുഡൊക്കെ റെഡി ആകുന്നോ? ഫുഡൊക്കെ റെഡി ആകുന്നോ?
1: ഓക്കെ,
0: അപ്പൊ ഉച്ചക്ക് ഇന്ന് മീൻകറി ആണ് സ്പെഷ്യല്.
1: മീൻകറിയുണ്ട്, പുളിശ്ശേരിയുണ്ട്, പയറുതോരനുണ്ട്, അച്ചാറുണ്ട്.
0: ഓഹോ, അപ്പൊ ഇന്ന് ഗംഭീരമായിട്ടുള്ള ഒരു ഉച്ച ഊണാണ് റെഡി ആക്കിയിട്ടുള്ളത് അല്ലേ? മിക്ക ദിവസങ്ങളിലും സ്പെഷ്യൽ ആണ്. അയ്യോ, ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് കുറച്ച് സ്പെഷ്യൽ ആണ്. നമ്മൾ എല്ലാ ദിവസവും കഴിക്കാറില്ലല്ലോ മീനൊന്നും.
1: ഞങ്ങളും അങ്ങനെ കഴിക്കാറില്ല മീനൊന്നും. കിട്ടിയാ കിട്ടിയില്ല,
0: നമ്മൾ ഇടയ്ക്കൊക്കെ കഴിക്കാറുള്ളൂ. നമുക്ക് ആഗ്രഹം തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ കഴിക്കാറുള്ളൂ.
1: ഞങ്ങളും അങ്ങനെ.
0: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: നമ്മുടെ മന്നനാത്ത അമ്മായൻ എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ.
0: ഓക്കെ,
1: ആ പാട്ടാണ് കേൾക്കേണ്ടത്. പക്ഷെ ആ പാട്ട് ഞാൻ ഇന്നലെ ചോദിക്കാതിരുന്നതാ.
0: ഇന്നലെ ചോദിക്കാനിരുന്നതാണ്. ഓക്കെ, ഇന്നലെ സൺഡേ അല്ലായിരുന്നോ?
1: ഇല്ലായിരുന്നല്ലോ പരിപാടി.
0: അതെ അതെ അതെ.
1: അപ്പൊ ഇന്നലെ മദർഡേ ഇല്ലായിരുന്നു.
0: ആ, നാഷണൽ മദേഴ്സ് ഡേ ആയിരുന്നു.
1: അപ്പൊ അതിനു വേണ്ടി ചോദിക്കാനായിട്ട് ഇരുന്നതാ. പക്ഷെ അത് ഇന്ന് ഞാൻ ചോദിച്ചതാ.
0: ഇന്ന് ചോദിക്കണം. അപ്പൊ എല്ലാ അമ്മമാർക്കും വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പാട്ടാണോ ചോദിക്കുന്നത്?
1: എല്ലാ അമ്മമാർക്കും വേണ്ടിയും ആശ്രയിലെ എല്ലാ അമ്മമാർക്കും വേണ്ടിയും ശ്രീകാന്തിന്റെ അമ്മയ്ക്കും അവിടെയുള്ള എല്ലാവർക്കും
0: പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് അജയമണി ചേട്ടനാണ്. അജയമണി ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് 1992 റിലീസ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റൈൽ മന്നന്റെ മന്നൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള അമ്മ എൻട്രേക്കാതെ എന്ന മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഈ ഒരു പാട്ട് എല്ലാ അമ്മമാർക്ക് വേണ്ടിയിട്ടും അതുപോലെ ഇവിടെയുള്ള എല്ലാ ആർ ജെസിന്റെയും അതുപോലെ എല്ലാ സ്റ്റാഫുകളുടെയും അമ്മമാർക്ക് വേണ്ടിയും സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് അജയമണി ചേട്ടൻ ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ റേഡിയോ ആശ്രയ FM. ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി കാസറ്റ് കഫേയിലൂടെ സൂര്യമാനസം സിനിമയിൽ കണ്ണിൽ നിലാമുഖം എന്ന ഗാനം കേൾപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് വടക്കേ വാവനൂരിൽ നിന്നും മുഹമ്മദ് ഇക്കാണ് കേട്ടോ. മുഹമ്മദ് ഇക്ക ചോദിച്ചിരിക്കുന്ന പാട്ട് 1992 റിലീസ് ആയിട്ടുള്ള സൂര്യമാനസം എന്ന സിനിമയ്ക്ക് വേണ്ടി മനോയും കോറസും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് MM കീരവാണിയാണ് മനോഹരമായിട്ടുള്ള സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് എല്ലാ ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം നമ്മുടെ കാസറ്റ് കഫേയിലേക്ക് ടു ദ നമ്പർ 0474 291 9090. 0474 291 9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649009.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു

0: സോ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0474-291-9090 0474-291-9090. അതുപോലെ തന്നെ മെസ്സേജിലൂടെയും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490090 952-66-49090. ഇഷ്ടഗാനം ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം രാംജി ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ? ഫുഡൊക്കെ കഴിക്കാറായോ?
1: ഇല്ല ഇല്ല,
0: സമയം ആകുന്നുള്ളല്ലേ.
1: അതെ അതെ.
0: രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ?
1: അതൊക്കെ റെഡിയാവും.
0: എന്തായിരുന്നു രാവിലെ? എന്തോ
1: അതൊക്കെ സമയത്തിന് നടന്നിരിക്കും.
0: സമയത്തിന് കൃത്യമായിട്ട് കഴിക്കും അല്ലേ? എന്തായിരുന്നു രാവിലെ കഴിക്കാനായിട്ട്? ഓക്കേ, അപ്പൊ കഴിച്ചിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുവാണ് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട്. ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: മന്ദാരപ്പൂവന്റെ പുലരിയോട് കിന്നാരം ചോദിച്ചു.
0: ഓക്കേ, നമ്മുടെ എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള പാട്ടാണ്.
1: അതെ.
0: ഡെഡിക്കേഷൻ ഉണ്ടോ
1: ഈ പാട്ട്? അന്ന് ഞാൻ പൊണ്ടരയ്ക്ക് ആവശ്യപ്പെട്ടപ്പോഴും അന്ന് അനാമിക തന്നെയായിരുന്നു.
0: ഞാനായിരുന്നോ? അയ്യോ, ഞാൻ ഓർക്കുന്നില്ല.
1: ചോദിക്കുകയും ചെയ്തു രാവിലെ ആരുടെങ്കിലും കിന്നാരം പറ.
0: ഞാനാണല്ലോ ചോദിച്ചത്, കൃത്യമായിട്ട് ഓർക്കുന്നില്ല.
1: ആരെയൊക്കെ ഓർത്തിരിക്കാനാ?
0: അതെ അതെ, കൊറേ. അങ്ങനെയല്ല, എനിക്ക് ഓർക്കുന്നില്ല, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഈ ഒരു പാട്ട് ചോദിച്ചതായിട്ട്. അയ്യോ അല്ല, എന്നാലും നമ്മൾ എല്ലാവരെയും ഓർത്തിരിക്കാറുണ്ട്, മാക്സിമം ഓർത്തിരിക്കാറുണ്ട്. ഓക്കെ, എന്തായാലും ആ പാട്ട് വെച്ച് തരാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും വേണ്ടി വെച്ച് തരാം കേട്ടോ, സ്റ്റാഫുകൾക്കും. ഓക്കെ, എന്തായാലും പാട്ട് വെച്ച് തരാം കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് രാംജു ചേട്ടനാണ്. രാംജു ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് 2005 റിലീസായിട്ടുള്ള ഞാൻ സൽപ്പേര് രാമൻകുട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാർ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് മന്ദാര പൂവിന്റെ പുലരിയോട് കിന്നാരം ചോദിച്ചു എന്ന പാട്ട്. ബി ആർ പ്രസാദിന്റെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്ററാണ് മനോഹരമായിട്ടുള്ള സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് എനിക്കും അതുപോലെ തന്നെ നമ്മുടെ രാംജു ചേട്ടന്റെ കൊച്ചുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും ഇവിടെയുള്ള എല്ലാ ആർജേസിനും കേൾക്കുന്ന എല്ലാ ലെസണേഴ്സിനും വേണ്ടിയിട്ടും നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, എനിക്ക് സുന്ദര പുരുഷൻ മൂവിയിലെ തുറക്കാത്ത പൊൻവാതിൽ തുറന്ന് ഞാൻ തന്നിട്ടും പിണക്കം ഇന്ന് എന്നോട് എന്തിനാണ് എന്ന പാട്ട് വെച്ചു തരണേ. ഇത് ആശ്രയയിലെ എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് രേവതി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മുടെ ചിത്രാമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു എവർഗ്രീൻ പാട്ട് തന്നെയാണ് ഇത്. കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിതാരയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. 2001 റിലീസായിട്ടുള്ള സുന്ദര പുരുഷൻ എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കൂടിയാണ്. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ രേവതി ചേച്ചിക്ക് വേണ്ടിയിട്ടും അതുപോലെ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. രണ്ട് പാട്ടുകളാണ് ഇനി ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
7: ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072 585908 എന്ന നമ്പറിലേക്ക്.

0: യാസിഡ് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കാനോ കേട്ടോ. സോ വേഗം തന്നെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം നമ്മുടെ കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ്, ഞാൻ അനുഷ ബുഹാരി. എല്ലാവർക്കും സുഖമാണോ? അനുഷ സുഖമായിട്ടിരിക്കാനോ കേട്ടോ. എനിക്ക് നിറം സിനിമയിലെ മിഴി അറിയാതെ എന്ന സോങ് വെച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടാണ് അനുഷ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അനുഷ ചോദിച്ചിരിക്കുന്ന പാട്ട് 1999 റിലീസ് ആയിട്ടുള്ള നിറം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് മിഴി അറിയാതെ എന്ന ഗാനം. ബിശു തിരുമലയുടെ വരികൾക്ക് വിദ്യാസാഗറാണ് മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാട്ട് അനുഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹലോ ആശ്രയ എഫ് എം, ഞാൻ ദേവിക, കലയപുരമാണ് സ്ഥലം. എനിക്ക് പവിത്രം സിനിമയിൽ നിന്നും ശ്രീരാഗമോ എന്ന പാട്ട് വെച്ചു തരാമോ? തീർച്ചയായിട്ടും വെച്ചു തരാമല്ലോ. 1994 റിലീസ് ആയിട്ടുള്ള പവിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു എവർഗ്രീൻ പാട്ട് തന്നെയാണ്. ഓയിൻ വി കുറുപ്പിന്റെ വരികൾക്ക് ശരത്താണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് നമ്മുടെ ദേവികയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. ഇപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടിയുണ്ട് ആർ ജെ അനാമിക.

0: ഒപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ്, അങ്ങനെ പവിത്രം എന്ന സിനിമയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹലോ ആശ്രയ, ഞാൻ പാലായിൽ നിന്നും ഐശ്വര്യയും അനുഗ്രഹയും. പവഴമല്ലി പാട്ട് വെക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് ഐശ്വര്യ ആൻഡ് അനുഗ്രഹ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു അട്ടിപൊളി പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. സായ് അഭ്യങ്കറും ശ്രുതി ഹാസനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ ട്രാക്കാണ്. വിവേകാണ് ഈ പാട്ടിന് വേണ്ടി ലിറിക്സ് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നതും സായ് അഭ്യങ്കർ ആണ്. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ ഐശ്വര്യയ്ക്കും അനുഗ്രഹയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹലോ ആശ്രയ FM, എന്റെ പേര് ബിനോ, സ്ഥലം കൊല്ലം മണ്ണൂർ. എനിക്ക് ഉയിരിൻ നാഥനെ എന്ന സോങ് വെച്ചു തരാമോ? എന്റെ മോൾക്കും മോനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ബിനോ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബിനോ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ജോസഫ് എന്ന സിനിമയ്ക്ക് വേണ്ടി വിജയ് യേശുദാസ്, മെറിൻ ഗ്രിഗറി ആൻഡ് രഞ്ജിൻ രാജ് എന്നിവർ ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. രഞ്ജിൻ രാജ് തന്നെയാണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക്കും കമ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു പാട്ട് നമ്മുടെ ബിനോ ചേട്ടന് വേണ്ടിയിട്ടും ചേട്ടന്റെ 2 മക്കൾക്കും വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവ് ആയിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം നമ്മുടെ ലൈവിലേക്ക്. ടു ദ നമ്പർ 04742919090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര. കിടലൻ ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ പമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 27 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം തന്നെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിച്ചോളൂ നമ്മുടെ കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474-291-9090, 0474-291-9090. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490906, 9526690090. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ്?
2: അനന്തു.
1: എന്താ ചെയ്യുന്ന അനന്തു? പഠിക്കുവാണോ? പഠിത്തം കഴിഞ്ഞിട്ട് നിക്കുവാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാരും സുഖമായിട്ടിരിക്കുവാണോ? ഫുഡൊക്കെ കഴിച്ചോ? കഴിക്കാൻ സമയമാകുന്നുള്ളോ? എന്തോ
2: പാട്ട് കേട്ടിട്ട്?
1: ഓക്കെ, ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടിട്ട് സമാധാനമായിട്ടിരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു അല്ലേ? ഓക്കെ, ഏത് പാട്ടാണ് ഇന്ന് കേൾക്കണ്ടേ? ഓക്കെ, നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള പാട്ടല്ലേ? ഡെഡിക്കേഷൻ ഉണ്ടോ? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ? ഓക്കെ, ഈ പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ വിളിച്ചത് അനന്തു ആണ്. അനന്തു, ചോദിച്ചിരിക്കുന്ന പാട്ട് ധനം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു എവർഗ്രീൻ പാട്ടാണ് ആനക്കെടുപ്പത് പൊന്നുണ്ടെ എന്ന പാട്ട്. പി കെ ഗോപിയുടെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്ററാണ് മനോഹരമായിട്ടുള്ള സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് അനന്തുവിന് വേണ്ടിയിട്ടും അനന്തുവിന്റെ ഫാമിലിയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് നമ്മുടെ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കൈലാസ് ആണ്, ഫ്രം കൊട്ടാരക്കര. കൈലാസ് ചോദിച്ചിരിക്കുന്ന പാട്ട് ഫ്രണ്ട്സ് മൂവിക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ പാടിയിട്ടുള്ള ശിവമല്ലി പൂവേ എന്ന മനോഹരമായിട്ടുള്ള പാട്ടാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഇളയരാജയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് കൈലാസിന് വേണ്ടിയിട്ടും കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും നമ്മളെ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. രണ്ട് പാട്ടുകളാണ് ഇനി ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

ധനം എന്ന സിനിമയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 39 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ കാപെക്സ് കാഷു ഫാക്ടറിയിലെ തൊഴിലാളിയാണ്. ഞാറ്റുവേല കിളിയെ എന്ന പാട്ട് വേണം. ഈ പാട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വെച്ചു തരണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് മായ ചേച്ചിയാണ്. മായ ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് 1993 റിലീസ് ആയിട്ടുള്ള മിഥുനം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു എവർഗ്രീൻ പാട്ട് തന്നെയാണ്. ആവിൻ വി കുറുപ്പിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണനാണ് മനോഹരമായിട്ടുള്ള സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് നമ്മുടെ മായ ചേച്ചിക്കും ചേച്ചിയുടെ ഫാക്ടറിയിലെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു എവർഗ്രീൻ പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. എന്റെ പേര് അശ്വത്, കൊട്ടാരക്കരയിൽ നിന്നും മെസ്സേജ് അയക്കുന്നു. എനിക്ക് ആവേശം സിനിമയിലെ ഇല്ലുമിനാറ്റി എന്ന സോങ് വെച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടാണ് അശ്വത് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ അശ്വത് ചോദിച്ചിരിക്കുന്ന പാട്ട് ആവേശം എന്ന സിനിമയിലെ ഒരു ആവേശകരമായിട്ടുള്ള പാട്ടാണ് ഇല്ലുമിനാറ്റി എന്ന പാട്ടാണ്. ദപ്സിയാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. വിനായക് ശശികുമാറാണ് മനോഹരമായിട്ടുള്ള വരികൾ കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പാട്ട് അശ്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവ് ആയിട്ട് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കാം നമ്മുടെ കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526490906 9526690909090. അപ്പൊ കേൾക്കാം മിഥുനം എന്ന സിനിമയിലെ ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

എങ്ങനെ ആവേശം മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട് ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് റിഷാദ് ആണ്. ഹായ് ഹലോ, തോഴി സോങ് പാട്ടിടുമോ എന്ന് ചോദിച്ചിട്ടാണ് റിഷാദ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. റിഷാദ് ചോദിച്ചിരിക്കുന്ന പാട്ട് ഹേയ് സിനാമിക എന്ന സിനിമയ്ക്ക് വേണ്ടി പ്രദീപ് കുമാർ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്കാണ്. ഗോവിന്ദ് വസന്തയാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു പാട്ട് റിഷാദിന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹലോ ആശ്രയ, ഞാൻ ആരോൺ കൊട്ടാരക്കര. എനിക്ക് കാർ മുകിലിൻ സോങ് ഒന്ന് വെച്ചു തരുമോ? ഡെഡിക്കേറ്റഡ് ടു കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആരോൺ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആരോൺ ചോദിച്ചിരിക്കുന്ന പാട്ട് ബാച്ചിലർ പാർട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ശ്രേയാ ഘോഷാലും നിഖിൽ മാത്യുവും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ട്രാക്കാണ്. രാഹുൽ രാജ് ആണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. റഫീഖ് അഹമ്മദാണ് മനോഹരമായിട്ടുള്ള വരികൾ കുറിച്ചിരിക്കുന്നത്. സോ ഈ ഒരു പാട്ട് നമ്മുടെ ആരോണിന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഈ രണ്ട് പാട്ടുകളോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേയിൽ നിന്നും എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഇനിയും നല്ല നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ഓൺ ദ വേ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ഹായ്, ഹലോ, നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കറുമായിട്ട് ഇതായി എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനുഷയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ലൗഡ് സ്പീക്കർ കുറച്ച് സ്പെഷ്യലാണ്. സാധാരണ എല്ലാ തിങ്കളാഴ്ചകളിലും ഞാറ്റുവേല എന്ന സെഗ്മെൻറ്റാണ് വരാറുള്ളത്. പക്ഷേ ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ഞാൻ ദ RJ അനുഷ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിനൊരു റീസൺ ഉണ്ട്, അതെന്താണെന്ന് പറഞ്ഞു തരാം. അതായത് ഇന്നത്തെ ദിവസം, ഇന്ന് May 11 ആണല്ലേ, ഇന്ന് ദേശീയ ടെക്നോളജി ഡേ ആണ് കേട്ടോ. അപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്തുകൊണ്ട് ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജി വന്നു എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ആചരിക്കുന്നത് 1998 വിജയകരമായിട്ട് പൂർത്തിയാക്കിയ പൊഖ്രാൻ ആണവ പരീക്ഷണത്തെ ഓർത്തുകൊണ്ടാണ്. ഒരു രാജ്യത്തിന്റെ ശക്തിയെയും അതിന്റെ വികസനത്തെയും ഒക്കെ കാണിക്കുന്നതാണ് ന്യൂക്ലിയർ പവർ അഥവാ അറ്റോമിക് പവർ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന രാജ്യം ഒരു ഡെവലപ്പിംഗ് നേഷൻ ആയതുകൊണ്ട് തന്നെ അതിന് മുന്നോട്ട് സഞ്ചരിക്കേണ്ടത് അത്യാവശ്യമാണ്. 1998 കേട്ടോ ഇന്ത്യ ആദ്യമായിട്ട് ന്യൂക്ലിയർ ക്ലബിലെ 6th രാജ്യമായിട്ട് മാറുന്നത്. ഇന്ത്യയുടെ വികസനത്തിന്റെ ആദ്യ പടി എന്ന് വേണമെങ്കിൽ പറയാം ഇത്. ഇന്ത്യയുടെ അന്നത്തെ എയ്റോസ്പേസ് സയന്റിസ്റ്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം സാറ്, പിന്നെ DRDOയുടെ ചെയർമാനായിരുന്ന R. ചിദംബരമാണ് പൊഖ്രാൻ റേഞ്ചിലെ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യ അന്നേ ദിവസം May 11 1998 3 അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ ടെസ്റ്റുകൾ നടത്തുകയുണ്ടായി. അതോടൊപ്പം May 13 2 അധിക പരീക്ഷണങ്ങളും കൂടി നടത്തി. നാഷണൽ സെക്യൂരിറ്റിക്കും ലോകമെമ്പാടും നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച കാണിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇത്. ഈ പരീക്ഷണങ്ങളിലൂടെ തെർമോ ന്യൂക്ലിയറും ഫിഷൻ ബോംബുകളും ഒക്കെ ഇന്ത്യ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചു എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ പരീക്ഷണങ്ങൾ പൊഖ്രാൻ 2 ന്യൂക്ലിയർ ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ടത്. മാത്രമല്ല അന്നേ ദിവസം തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിജീനസ് ട്രെയിനർ എയർക്രാഫ്റ്റ് ആയ Hamsa-3 ബാംഗ്ലൂരുവിന്റെ മണ്ണിൽ നിന്ന് ഉയർന്നു പൊങ്ങുകയും ഉണ്ടായി. അതുപോലെ തന്നെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ചാണ്ടിപ്പൂരിൽ വെച്ചിട്ട് തൃശൂർ സർഫേസ് ടു എയർ മിസൈലും വിജയകരമായ ടെസ്റ്റ് ഫയറിംഗ് നടത്തി. ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി May 11 ദേശീയ ടെക്നോളജി ദിനമായിട്ട് ആഘോഷിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുകയായിരുന്നു. US സ്പൈ സാറ്റലൈറ്റ് ഇടപെടൽ കുറയ്ക്കുന്നതിന് വേണ്ടി 58th എഞ്ചിനീയർ റെജിമെന്റ് ഓഫ് ദി ഇന്ത്യൻ ആർമി കോർപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് ആണ് പൊഖ്രാൻ 2 വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തിയത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡേയുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ ഇന്ന് നാഷണൽ ടെക്നോളജി ഡേ ആണ് കേട്ടോ. അതിനോടനുബന്ധിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ന്യൂക്ലിയർ വെപ്പൺ ആണല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കേട്ടാലോ. ഇപ്പോൾ ഇന്ത്യയുടെ പക്കൽ ഏകദേശം 172 മുതൽ 190 വരെ ന്യൂക്ലിയർ ബാർ ഹൈഡറുകളും അതുപോലെ തന്നെ ലാൻഡ് ബേസ്ഡ് മിസൈലുകളും പിന്നെ ഫൈറ്റർ ബോംബേഴ്സും അരിഹന്ത് ക്ലാസ് സബ്മറീനുകളും ഒക്കെ ഉണ്ട്. ഇന്ത്യ ന്യൂക്ലിയർ ആയുധങ്ങളുടെ കാര്യത്തിൽ NFC പോളിസിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതായത് നോ ഫസ്റ്റ് യൂസ് എന്നത്. ഇതിന്റെ ഭാഗമായിട്ട് 2003 ഇന്ത്യ NCA രൂപീകരിക്കുകയുണ്ടായി. അതായത് ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി. മന്ത്രിമാർക്കാണ് ന്യൂക്ലിയർ ആയുധങ്ങൾ ലോഞ്ച് ചെയ്യാനുള്ള അധികാരമുള്ളത്. 2026 ഇന്ത്യയുടെ ന്യൂക്ലിയർ രംഗത്തെ തന്നെ പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ് ആണ് PFBR എന്ന് പറയുന്നത്. അതായത് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡ് റിയാക്ടർ. തമിഴ്നാട്ടിലെ കൽപ്പാകത്ത് വെച്ചിട്ടാണ് ഇന്ത്യ ഈ ഒരു അംഗീകാരത്തിന് സാക്ഷിയായത് കേട്ടോ. ഇന്ത്യ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഫ്യുവൽ റീസൈക്ലിംഗിന്റെ ഭാഗമായിട്ട് 3 ന്യൂക്ലിയർ പ്രോഗ്രാം അടിസ്ഥാനത്തിലാണ്. യുറേനിയത്തിന്റെയും അതുപോലെ തന്നെ തോറിയത്തിന്റെയും ലഭ്യത കുറവ് കൊണ്ട് ഹോമിജെ പാബയാണ് ലോങ് ടേം സ്ട്രാറ്റജി ആയിട്ടുള്ള 3 ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ ഡിസൈൻ രൂപീകരിച്ചത്. അതിന്റെ ഒന്നാം ഘട്ടമാണ് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ. ഇങ്ങനെയാണ് വൈദ്യുതി ഉത്പാദിപ്പിച്ചതും പ്ലൂട്ടോണിയം നിർമ്മിച്ചതും. ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള PFBR ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേജ് 1 പ്ലൂട്ടോണിയം ഉപയോഗിച്ച് ഫ്യുവൽ നിർമ്മിച്ചു. അപ്പോൾ ഈ ഒരു ലോങ് സ്റ്റാർട്ട് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് ഫ്യുവൽ ക്ഷാമത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിച്ചു കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ന്യൂക്ലിയർ പവർ ജേണി ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പരീക്ഷണം കൊണ്ടോ ഉണ്ടായതല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇത് വർഷങ്ങളായിട്ടുള്ള റിസർച്ച്, പ്ലാനിങ്, സയൻറ്റിഫിക് മിഷൻ ഇവിടെയൊക്കെ റിസൾട്ടാണ്. ഈ ജേണിയുടെയും ബാക്ക് ബോണായി നിൽക്കുന്ന ഇന്ത്യയുടെ ഫാദർ ഓഫ് ന്യൂക്ലിയർ പ്രോഗ്രാം എന്നറിയപ്പെടുന്ന ഹോമിജെ ബാവയാണ് കേട്ടോ. അദ്ദേഹം ഇന്ത്യയുടെ എനർജി ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ലോങ് ടേം സ്ട്രാറ്റജി തന്നെയാണ് രൂപീകരിച്ചത്. അതായത് 3 ന്യൂക്ലിയർ പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇന്ത്യയുടെ എനർജി ഇൻഡിപെൻഡൻസ് ഉറപ്പാക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ കൂടിയാണ് എന്നുള്ളൊരു കാര്യം ഓർക്കണം. ഇനി ന്യൂക്ലിയർ രംഗത്തെ ഇപ്പോഴത്തെ അച്ചീവ്മെൻ്റ് ആയിട്ടുള്ള 3 പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒന്നാം ഘട്ടമായിട്ടുള്ള പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ. ഈ ഘട്ടത്തിലെ നാച്ചുറൽ യുറാനിയം ആണ് ഫ്യുവലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുവഴി ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ പ്ലൂട്ടോണിയം എന്ന വാല്യുവബിൾ ബൈ പ്രോഡക്റ്റും ഉണ്ടാവുന്നു. ഇന്ത്യയിലെ ഭൂരിഭാഗം റിയാക്ടേഴ്സും ഈ ഒരു ടെക്നോളജി അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. ഇത് ഇന്ത്യയുടെ ന്യൂക്ലിയർ ഫൗണ്ടേഷനാണ് എന്ന് വേണമെങ്കിലും പറയാം. ഇനി രണ്ടാം ഘട്ടമായിട്ടുള്ള ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സിനെ പറ്റി കേൾക്കാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺ.

0: விருப்பம்.
1: விஷால் ஆப்டிகல்ஸ், மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ നമ്മൾ ദി ത്രീ സ്റ്റേജ് പ്രോഗ്രാമിനെ പറ്റിയിട്ടായിരുന്നു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറിനെ പറ്റി കേട്ടു. അത് ഒന്നാം ഘട്ടമാണ്. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറാണ്. ഇതാണ് പ്രോഗ്രാമിന് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജ്. ഈ ഒരു റിയാക്ടറിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്നറിയോ? ഫ്യുവൽ കൺസ്യൂം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫ്യുവൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെയും പ്ലൂട്ടോണിയമാണ് പ്രധാന ഫ്യുവല്. ഇതിൽ ഒന്നാം ഘട്ടത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തിലെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഇതിൻ്റെ ഏറ്റവും മികച്ചൊരു ഉദാഹരണം കൂടിയാണ്. ഈ റിയാക്ടർ ഫസ്റ്റ് ക്രിട്ടിക്കാലിറ്റി അച്ചീവ് ചെയ്തതോടു കൂടിയിട്ട് ഇന്ത്യ രണ്ടാം ഘട്ടത്തേക്ക് കടന്നതായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇത് ഇന്ത്യയുടെ ന്യൂക്ലിയർ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി മൂന്നാമത്തെ ഘട്ടമാണ് തോറിയം ബേസ്ഡ് റിയാക്ടേഴ്സ് എന്നത്. ഇതാണ് ഇന്ത്യയുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. കാരണം ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും വലിയ തോറിയം റിസർവ് ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. തോറിയം ഉപയോഗിച്ചിട്ട് എനർജി ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ലോങ് ടേം എനർജി സെക്യൂരിറ്റി ഉറപ്പാക്കാനും കഴിയും. ഇത് സസ്റ്റൈനബിൾ എനർജി ഫ്യൂച്ചറിനുള്ള ഒരു വലിയ മുന്നേറ്റം കൂടിയാണ്. ഇന്ത്യയുടെ പ്രധാന ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിനെ കുറിച്ച് കൂടി നോക്കാം. താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ ഇന്ത്യയിലെ ആദ്യ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. അതിനുശേഷം കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ്, പിന്നെ കൈഗ ജനറേറ്റിംഗ് സ്റ്റേഷൻ, നരോറ അറ്റോമിക് പവർ സ്റ്റേഷൻ, കക്രാപർ അറ്റോമിക് പവർ സ്റ്റേഷൻ തുടങ്ങിയവയും സ്ഥാപിക്കുകയുണ്ടായി. ഇവയൊക്കെ ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി ഗ്രിഡിലേക്ക് സ്ഥിരമായി പവർ സപ്ലൈ നൽകുന്നതാണ്. ഇന്ന് നാഷണൽ ടെക്നോളജി ഡേ ആയത്

കൊണ്ടാണ് ഇന്ത്യയുടെ അറ്റോമിക് പവേഴ്സിനെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം മനസ്സിലേക്ക് വരാം, എന്തിനാണ് ന്യൂക്ലിയർ പവർ ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നതെന്നുള്ളത്. അതിന് കാരണം വളരെ വ്യക്തമാണ് കേട്ടോ. ന്യൂക്ലിയർ പവർ ലോ കാർബൺ എമിഷനാണ്, അതായത് ഇത് 24 മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പവർ നൽകുന്നു. റിന്യൂവബിൾ എനർജിക്ക് ഒരു സസ്റ്റൈനബിൾ ബാക്കപ്പ് ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നു. പിന്നെ സോളാറും വിൻഡും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ന്യൂക്ലിയർ പവർ റിലയബിലിറ്റി നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. ആൻഡ് ഇന്ത്യയുടെ ന്യൂക്ലിയർ സെക്ടറിൻ്റെ ഡീപ്പർ സൈഡ് കൂടി നമുക്ക് നോക്കാം. ആക്ച്വലി ഇതൊരു എനർജി പ്രൊഡക്ഷൻ സിസ്റ്റം മാത്രമല്ല, ഒരു കംപ്ലീറ്റ് സയൻറ്റിഫിക് ഇക്കോ സിസ്റ്റം കൂടിയാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭബ്ബ അറ്റോമിക് റിസർച്ച് സെൻ്റർ, ആക്ച്വലി ഈ ഒരു റിസർച്ച് മേഖലയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു റിസർച്ച് സെൻ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നമ്മുടെ രാജ്യത്തെ കൊമേഴ്ഷ്യൽ റിയാക്ടേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡാണ്. ഇന്ത്യയുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് പല തരത്തിലുള്ളവയാണ് കേട്ടോ. PHWRS കൂടാതെ തന്നെ ബോയിലിംഗ് വാട്ടർ റിയാക്ടേഴ്സ് ഉണ്ട്, പിന്നെ ലൈറ്റ് വാട്ടറിംഗ് റിയാക്ടേഴ്സ് എന്നിവയും ഉപയോഗിക്കുന്നുണ്ട്. കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇന്റർനാഷണൽ കൊളാബറേഷന്റെ ഏറ്റവും മികച്ചൊരു ഉദാഹരണം കൂടിയാണ് എന്ന് വേണമെങ്കിലും പറയാം. ലൗഡ് സ്പീക്കറിലൊരു കുട്ടി ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനൂഷ. ഇനി എന്താണ് ബോയിലിംഗ് വാട്ടർ റിയാക്ടർ എന്ന ഡീറ്റെയിലായിട്ട് കേൾക്കാം. നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന വൈദ്യുതി എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞു വരുന്നത് ആണവോർജം ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന ഒരു പ്രധാന സംവിധാനത്തെ കുറിച്ചാണ്. അതാണ് ബോയിലിംഗ് വാട്ടർ റിയാക്ടർ അഥവാ BWR. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ അടുക്കളയിലെ പ്രഷർ കുക്കർ പോലാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഇന്ധനം കൽക്കരിയോ ഗ്യാസോ അല്ല, പകരം യുറേനിയം എന്ന മൂലകമാണ്. ഇതിന്റെ പ്രവർത്തനത്തെ മൂന്ന് ലളിതമായ ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ആദ്യത്തേത് ഹീറ്റിംഗ് ആണ്. റിയാക്ടറിന്റെ ഉള്ളിൽ യുറേനിയം കമ്പികൾ ഉണ്ടായിരിക്കും. ഇവയിൽ നടക്കുന്ന അറ്റോമിക് റിയാക്ഷൻ വഴി വൻതോതിൽ ചൂട് പുറത്തുവിടുന്നു. റിയാക്ടറിനുള്ളിലെ വെള്ളം ഈ ചൂടേറ്റ് തിളയ്ക്കും. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്റ്റീം ജനറേഷൻ ആണ്, നീരാവി ഉൽപാദനം. മറ്റു പല റിയാക്ടറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് BWR വെള്ളം റിയാക്ടറിനുള്ളിൽ വെച്ച് തന്നെ നേരിട്ട് നീരാവിയായിട്ട് മാറും. അതുകൊണ്ടാണ് ഇതിനെ ബോയിലിംഗ് വാട്ടർ റിയാക്ടർ എന്ന് വിളിക്കുന്നത്. ഇനി ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ, ഈ അതിശക്തമായ നീരാവി വലിയ ടർബൈനുകളെ കറക്കുന്നു. ഈ ടർബൈനുകൾ ഒരു ജനറേറ്ററായിട്ടും ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. ടർബൈൻ കറങ്ങുന്നതോടെ നമുക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഘട്ടങ്ങൾ ഇങ്ങനെയാണ്. ഈ ഒരു സംവിധാനത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ, ഇതിന്റെ ഘടന വളരെ ലളിതമാണ്. വെള്ളം നേരിട്ട് നീരാവി ആകുന്നത് കൊണ്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള ഹീറ്റ് എക്സ്ചേഞ്ചുകളുടെ ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല. പിന്നെ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറുകൾ അപേക്ഷിച്ചത് വളരെ കുറഞ്ഞ മർദ്ദത്തിലാണ് വെള്ളം തിളപ്പിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് ഇതിന്റെ സുരക്ഷ. സിസ്റ്റത്തിലെ എന്തെങ്കിലും തകരാറ് സംഭവിച്ച് വെള്ളം കുറയുകയാണെങ്കിൽ റിയാക്ഷൻ തനിയെ സാവധാനത്തിലാകുന്ന രീതിയിലാണ് ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, വെള്ളം തിളപ്പിച്ച് നീരാവിയാക്കി വൈദ്യുതി നിർമ്മിക്കുന്ന അതിനൂതനമായിട്ടുള്ളൊരു വിദ്യയാണ് ബോയിലിംഗ് വാട്ടർ റിയാക്ടർ എന്ന് പറയുന്നത്. ആണവോർജ രംഗത്തെ സുരക്ഷിതവും ഫലപ്രദവുമായിട്ടുള്ള ഒരു മാർഗമായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ അടുത്ത തവണ സ്വിച്ച് ഒക്കെ ഇടുമ്പോൾ ഒന്ന് ഓർക്കുക, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതുപോലെയുള്ള ശാസ്ത്ര വിസ്മയങ്ങളാണ് എന്നുള്ളൊരു കാര്യം. ലൗഡ് സ്പീക്കറിലൊരു കുട്ടി ബ്രേക്കാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ അനുഷ. മറ്റ് ആണവ നിലയങ്ങളിൽ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് വെള്ളം നീരാവി ആകുന്നത്. എന്നാൽ BWR അതായത് ബോയിലിംഗ് വാട്ടർ റിയാക്ടറിൽ ഇതിനുള്ളിലെ വെള്ളം തന്നെ നേരിട്ട് ടർബൈനിലേക്ക് പോകുന്നു. ഈ ഒരു സംവിധാനം ലളിതമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെ സിംഗിൾ ലൂപ്പ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. റിയാക്ടറിനുള്ളിൽ നീരാവി അധികമായി കഴിഞ്ഞാൽ റിയാക്ഷൻ തനിയെ കുറയുന്ന ഒരു പ്രതിഭാസം കൂടിയുണ്ട്. അതിനെയാണ് നെഗറ്റീവ് വോയിസ് കോഫിഷ്യന്റ് എന്ന് പറയുന്നത്. അതായത് സിസ്റ്റം അമിതമായിട്ട് ചൂടാകുമ്പോൾ അത് സ്വയം നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളത്. പിന്നെ കൺട്രോൾ റോഡുകൾ, റിയാക്ഷൻ പെട്ടെന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ റിയാക്ടറിന്റെ അടിഭാഗത്ത് നിന്നും കൺട്രോൾ റോഡുകൾ മുകളിലേക്ക് കയറ്റി റിയാക്ഷൻ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ പ്രധാന ഭാഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ മെയിനായിട്ടും റിയാക്ടർ കോർ, ഇതാണ് ഊർജ്ജത്തിന്റെ ഉറവിടം. ഇവിടെയാണ് യുറേനിയം ഇന്ധനം ഇരിക്കുന്നത്. പിന്നെ സ്റ്റീം സെപ്പറേറ്റർ, അതായത് വെള്ളവും നീരാവിയും വേർതിരിക്കുന്ന ഒരു ഭാഗമാണിത്. ഇത് ശുദ്ധമായ നീരാവിയെ മാത്രം ടർബൈനിലേക്ക് വിടുന്നു. മറ്റൊന്ന് ടർബൈനും ജനറേറ്ററുമാണ്. നീരാവിയുടെ ശക്തി കൊണ്ട് കറങ്ങാൻ കഴിയുന്ന ഒരു ഫാൻ പോലെയുള്ള ഭാഗവും അതുവഴി വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു മെഷീനുമാണ് ടർബൈനും ജനറേറ്ററും. പിന്നെ കണ്ടൻസർ, അതായത് ജോലി കഴിഞ്ഞു വരുന്ന നീരാവിയെ തണുപ്പിച്ച് വീണ്ടും വെള്ളമാക്കി മാറ്റുന്ന ഭാഗമാണിത് കേട്ടോ. ഈ വെള്ളം വീണ്ടും റിയാക്ടറിലേക്ക് പമ്പ് ചെയ്യാനും സാധിക്കും. രസകരമായ ഒരു വസ്തുത എന്താണെന്നറിയോ, നമ്മൾ കുടിക്കുന്ന വെള്ളം തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് സാധാരണ വെള്ളത്തേക്കാൾ 10,000,000 മടങ്ങ് ശുദ്ധീകരിച്ച ഡീമിനറലൈസ്ഡ് വെള്ളമായിരിക്കും എന്നർത്ഥം. ഒരു ചെറിയ തരി അഴുക്ക് പോലും ഇതിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു ചെറിയ എക്സാമ്പിളോട് പറയുകയാണെങ്കിൽ ബോയിലിംഗ് വാട്ടർ റിയാക്ടറിന് നമുക്കൊരു വലിയ ഇലക്ട്രിക് കെറ്റിലിനോട് ഉപമിക്കാം. കെറ്റിലിൽ വെള്ളം തിളച്ച് നീരാവി വരുന്നത് പോലെ ഇവിടെ യുറേനിയം ഉപയോഗിച്ച് വെള്ളം തിളപ്പിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ബോയിലിംഗ് വാട്ടർ റിയാക്ടേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ലൈറ്റ് വാട്ടർ റിയാക്ടേഴ്സ് എന്താണെന്ന് കേൾക്കാം. നമ്മൾ ആണവോർജ്ജത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് ലൈറ്റ് വാട്ടർ റിയാക്ടർ അഥവാ LWR. ലോകത്തിന്റെ ഏറ്റവും അധികം പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം ആണവ നിലയങ്ങളും ഈ ഒരു സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ് ഈ ലൈറ്റ് വാട്ടർ എന്ന് കേൾക്കുമ്പോൾ അല്പം കൗതുകമൊക്കെ തോന്നുമല്ലേ. നമ്മൾ നിത്യവും കുടിക്കാനും കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സാധാരണ വെള്ളത്തെയാണ് ശാസ്ത്രലോകം ഇവിടെ ലൈറ്റ് വാട്ടർ എന്ന് വിളിക്കുന്നത്. ആൻഡ് വേറൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. അതായത് ആണവശാസ്ത്രത്തിന്റെ ഹെവി വാട്ടർ എന്നൊരു സംഗതി കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് വാട്ടർ എന്ന ഈ ഒരു പേര് കൂടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രവർത്തന രീതിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ലോ എൻറിച്ച്ഡ് യുറേനിയം ആണ്. ഇത് റിയാക്ടറിനുള്ളിൽ വെച്ച് പിളരുമ്പോൾ വൻതോതിൽ ചൂടുണ്ടാകും. ഈ റിയാക്ടറിൽ സാധാരണ വെള്ളത്തിന് രണ്ട് പ്രധാന ജോലികളുണ്ട്, കൂളന്റായിട്ടും മോഡറേറ്ററായിട്ടും. യുറേനിയം പുറത്തുവിടുന്ന അമിതമായിട്ടുള്ള ചൂടിനെ ആഗിരണം ചെയ്ത് റിയാക്ടറിനെ തണുപ്പിക്കുക എന്നുള്ളതാണ് കൂളന്റിന്റെ പ്രത്യേകത. മറ്റൊന്ന് മോഡറേറ്ററിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ റിയാക്ഷൻ നടക്കാനായിട്ട് സഹായിക്കുന്ന ന്യൂട്രോണുകളെ അവയുടെ വേഗത കുറച്ചിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ ചൂടേറ്റ് വെള്ളം തിളക്കുകയും ആ നീരാവി ഉപയോഗിച്ച് വലിയ ടർബൈനുകൾ കറക്കി വൈദ്യുതി നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ മെക്കാനിസം. അപ്പോൾ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി കേൾക്കാനുണ്ട്. ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പം ലൈറ്റ് വാട്ടർ റിയാക്ടറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ലൈറ്റ് വാട്ടർ റിയാക്ടറുകൾ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്. BWR ബോയിലിംഗ് വാട്ടർ റിയാക്ടർ, അത് നമ്മൾ ഓൾറെഡി കേട്ടായിരുന്നു. ഇവിടെ റിയാക്ടറിനുള്ളിൽ വെച്ച് തന്നെ വെള്ളം തിളച്ച് നീരാവിയാവുന്നു. ഇനി മറ്റൊന്നാണ് പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ. ഇവിടെ വെള്ളം വലിയ മർദ്ദത്തിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അത് തിളയ്ക്കുന്നില്ല. പകരം ആ ചൂട് മറ്റൊരു പൈപ്പിലേക്ക് വെള്ളത്തിലേക്ക് കൈമാറി അവിടെയാണ് നീരാവി ഉണ്ടാകുന്നത്. ഇനി എന്തുകൊണ്ടാണ് ലൈറ്റ് വാട്ടർ റിയാക്ടർ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. അതായത് കുറച്ചധികം പോസിറ്റീവ് വശങ്ങളുണ്ട് കേട്ടോ. ആദ്യത്തേത് ലഭ്യതയാണ്. സാധാരണ വെള്ളം ധാരാളമായിട്ട് ലഭ്യമായതുകൊണ്ട് തന്നെ വളരെ ചെലവ് കുറഞ്ഞ ഒരു പ്രോസസ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇത്. പിന്നെ സുരക്ഷ, വെള്ളം കുറയുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ റിയാക്ഷൻ തനിയെ നിലച്ചു പോകുന്ന ഒരു സെൽഫ് റെഗുലേറ്റിംഗ് രീതി ഇതിൻ്റെ ഒരു വലിയ ഗുണം തന്നെയാണ്. അതുപോലെ തന്നെ പതിറ്റാണ്ടുകളായിട്ട് ഈ ഒരു സാങ്കേതിക വിദ്യ ലോകമെമ്പാടും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ശാസ്ത്ര ലോകത്തിന് വ്യക്തമായിട്ടുള്ള ഒരു അറിവുണ്ട്. ഇപ്പം ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സാധാരണ വെള്ളം ഉപയോഗിച്ച് അതിശക്തമായ ആണവോർജ്ജത്തെ മെരുക്കി വൈദ്യുതിയാക്കി മാറ്റുന്ന ഒരു വിദ്യയാണ് LWR എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് ലോകം മുഴുവൻ പേടിയോടെ സംസാരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് കേട്ടാലോ. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ആയുധം, ആണവായുധം, ന്യൂക്ലിയർ വെപ്പൺ. ഒരു ചെറിയ നഗരത്തെ മുഴുവൻ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഈ ആയുധം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കേട്ടാലോ. ആദ്യം തന്നെ എന്താണ് ആണവായുധം എന്ന് മനസ്സിലാക്കാം. അതായത് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ആറ്റത്തിൻ്റെ അഥവാ അണുവിൻ്റെ കേന്ദ്രത്തിലുള്ള ഊർജം അതിശക്തമായിട്ട് പുറത്തുവിടുന്നതാണ് ഈ ഒരു ആയുധം. സാധാരണ ബോംബുകൾ രാസപ്രവർത്തനങ്ങളിലൂടെയാണ് പൊട്ടിത്തെറിക്കുന്നതെങ്കിൽ ആണവായുധങ്ങൾ പ്രവർത്തിക്കുന്നത് ആറ്റങ്ങളുടെ പിളർപ്പിലൂടെയോ യോജിക്കലിലൂടെയോ ആണ്. രണ്ട് തരമാണ് കേട്ടോ പ്രധാനമായിട്ടും വെപ്പൺസ് ഉള്ളത്, ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിലെ യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം പോലുള്ള വലിയ ആറ്റങ്ങളെ പിളർക്കുന്നു. ആ പിളർപ്പിൽ നിന്ന് പുറത്തുവരുന്ന ഊർജ്ജമാണ് വലിയൊരു പൊട്ടിത്തെറിയായിട്ട് മാറുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഹിരോഷിമയിലും നാഗാസാക്കിയിലും ഉപയോഗിച്ചത് ഇത്തരം ബോംബുകളാണ് കേട്ടോ. അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫ്യൂഷൻ ഇതിലെ ചെറിയ ആറ്റങ്ങളെ, അതായത് ഹൈഡ്രജൻ പോലുള്ള ചെറിയ ആറ്റങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നു. ഇത് ആറ്റം ബോംബിനേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് ശക്തിയുള്ളതാണ് കേട്ടോ. സൂര്യനിൽ ഊർജ്ജം ഉണ്ടാകുന്നതും ഇതേ ഒരു പ്രോസസ്സിലൂടെയാണ്. അപ്പൊ അതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനിയും ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയാം. ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: സൂപ്പർ ഫൺ ആൻഡ് എക്സൈറ്റിംഗ് പ്രൈസസ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ ആണവായുധത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ആണവായുധത്തിന്റെ പ്രത്യാഘാതങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയാതെ തന്നെ ഹിരോഷിമയിലും നാഗാസാക്കിയിലെയും സിറ്റുവേഷൻസ് കേട്ടപ്പോൾ മനസ്സിലായി കാണുമല്ലേ. ഒരു ആണവായുധം പൊട്ടിത്തെറിക്കുമ്പോൾ സംഭവിക്കുന്നത് ആക്ച്വലി മൂന്ന് കാര്യങ്ങളാണ്. അതിശക്തമായ താപം, സൂര്യന്റെ ഉപരിതലത്തേക്കാൾ വലിയ ചൂട് ആ നിമിഷം അവിടെ അനുഭവപ്പെടും. മൈലുകളോളം ദൂരത്തിലുള്ളതെല്ലാം ഉരുകി പോകാനായിട്ട് ഇത് മാത്രം മതി. പിന്നെ ഷോക്ക് വേവ്, വലിയൊരു കാറ്റുപോലെ വരുന്ന ഈ ഒരു തരംഗം കെട്ടിടങ്ങളെയും മരങ്ങളെയും ഒക്കെ നിഷ്പ്രയാസമാണ് തകർത്തെറിയുന്നത്. ഏറ്റവും ഭീകരമായ ഒന്നാണ് ഇതിന്റെ റേഡിയേഷൻ. വർഷങ്ങളോളം നിലനിൽക്കുന്ന വികിരണങ്ങൾ മനുഷ്യ ശരീരത്തെയും പ്രകൃതിയെയും ഒക്കെ രോഗാതുരമാക്കുന്നു. തലമുറകളോളം നീട്ടി നിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വരെ ഇത് കാരണമാകും കേട്ടോ. ഇന്ന് ലോകത്ത് ആയിരക്കണക്കിന് ആണവായുധങ്ങളുണ്ട്, എന്നാൽ അവ ഇനി ഒരിക്കലും ഉപയോഗിക്കേണ്ടി വരരുതേ എന്നതാണ് ലോകത്തിൻ്റെ പ്രാർത്ഥന തന്നെ. ശാസ്ത്രം മനുഷ്യരാശിയുടെ നന്മയ്ക്കായിരിക്കണമല്ലേ, വിനാശത്തിനാകരുത് എന്നുള്ള ഒരു ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ ആയുധങ്ങൾ. ആണവായുധങ്ങളെ ചരിത്രം തുടങ്ങുന്നത് മാൻഹട്ടയിലെ പ്രോജക്റ്റിലൂടെയാണ് കേട്ടോ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന രഹസ്യ പദ്ധതിയായിരുന്നു ഇത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനിയായിരുന്നു ജെ റോബർട്ട് ഓപ്പൺഹൈമർ. 1945 ജൂലൈ 16 നടന്ന ട്രിനിറ്റി ടെസ്റ്റ് ആയിരുന്നു ലോകത്തിലെ ആദ്യത്തെ ആണവ പരീക്ഷണം. ഇനി ഇന്ത്യയുടെ ആണവ കരുത്തിനെ പറ്റി പറയുകയാണെങ്കിലും നമ്മുടെ രാജ്യമായിട്ടുള്ള ഭാരതം ആണവശക്തിയുള്ള ഒരു ചുരുക്കം രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ. പൊഖ്രാനിൽ ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്ന ആദ്യ ആണവ പരീക്ഷണമായിരുന്നു 1974 നടന്ന സ്മൈലിംഗ് ബുദ്ധ. അതുപോലെ ഓപ്പറേഷൻ ശക്തി 1998 അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് നടത്തിയ 5 പരീക്ഷണങ്ങളിലൂടെ ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ടും ഒരു ആണവശക്തിയായി മാറി എന്ന് തന്നെ പറയാം. പിന്നെ നോ ഫസ്റ്റ് യൂസ്, മറ്റൊരാൾ ആദ്യം ആക്രമിക്കാതെ ഇന്ത്യ ആണവായുധം ഉപയോഗിക്കില്ല എന്ന മാന്യമായ ഒരു നയം നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്നുകൂടിയുണ്ട്. ആണവായുധം ഉണ്ടാക്കുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആക്ച്വലി ന്യൂക്ലിയർ വിന്റർ എന്ന് പറയുന്നത്. ഒരു വലിയ ആണവായുധം ഉണ്ടായിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഉയരുന്ന പുകയും പൊടിയും ഒക്കെ സൂര്യപ്രകാശത്തെ ഭൂമിയിൽ എത്തുന്നത് തടയും. ഇത് ലോകത്തെ കൊടും തണുപ്പിലേക്ക് നയിക്കുകയും കൃഷി നശിക്കാനും കോടിക്കണക്കിന് ആളുകൾ പട്ടിണി മൂലം മരിക്കാൻ വരെ കാരണമാകും. അതിനെയാണ് ന്യൂക്ലിയർ വിന്റർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാന സാങ്കേതിക പദങ്ങൾ കൂടി കേൾക്കാം. അതായത് ICBM ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് ആണവായുധങ്ങൾ എത്തിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ICBM എന്ന് പറയുന്നത്. മറ്റൊന്ന് ഡിറ്ററൻസ് ആണ്. നീ എന്നെ ആക്രമിച്ചാൽ ഞാൻ നിന്നെയും തകർക്കും, ആ ഒരു പേടി നൽകി ശത്രുവിനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ തന്ത്രം. മറ്റൊന്ന് ക്രിട്ടിക്കൽ മാസ് ആണ്. ഒരു പൊട്ടിത്തെറി ഉണ്ടാകാൻ ആവശ്യമായ കുറഞ്ഞ അളവ് യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം ആണ് ക്രിട്ടിക്കൽ മാസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയട്ടെ. ആറ്റത്തിന്റെ കണ്ടെത്തൽ ലോകത്തിന് വലിയ തോതിലുള്ള വൈദ്യുതിയും വൈദ്യശാസ്ത്ര ഗുണങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിലും അതേ അറ്റം തന്നെയാണ് ലോകത്തിന്റെ നാശത്തിനും കാരണമായേക്കാവുന്ന ആയുധമായും മാറിയത്. അപ്പോൾ അറിവ് ആയുധമാക്കുന്നതാണോ അതോ അനുഗ്രഹമാക്കുന്നതാണോ എന്ന് നല്ലതെന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കേട്ടറിഞ്ഞത്. അപ്പോൾ ലൗഡ് സ്പീക്കർ വൈനുപ്സിതി ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. കീപ് ഫോർ ലിസണിങ് ടു ആസ് ഫ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ஆஸ்திரேலியா பிரீமியர் லீக்.
1: Hey, hello, good evening. Welcome to Australia Premier League with me, RJ Sultana, on Australia FM 90.9. നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു. 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഞാൻ എന്തായാലും റെഡിയായി നിൽക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഉത്തരങ്ങൾ പറയാനായിട്ട് ഒക്കെ റെഡിയായി നിൽക്കുമായിരിക്കും അല്ലേ. അപ്പം ഇനി എന്തായാലും കുറേ നിങ്ങളുടെ അറിവുകളെയൊക്കെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് കുറച്ച് ജി കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ എന്തായാലും ഇവിടെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൻ്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നവരിൽ നിന്ന് നമ്മളൊരു ഭാഗ്യശാലിനെ ഫ്രൈഡേ ലക്കി ട്രൂ ത്രൂ ആ വെന്നറിനെ അനൗൺസ് ചെയ്യും അല്ലേ. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാസോ കണ്ടിന്യൂസ് ആയിട്ട് അറിയാവുന്ന ആൻസറൊക്കെ മനസ്സിൽ വെക്കാണ്ട് വിളിച്ച് പറയാനൊക്കെ എല്ലാവരും റെഡിയായി നിൽക്കുക. സോ വിളിക്കാം ടു ദ നമ്പർ 0474291090474219909. വിളിച്ച് മാത്രമല്ല അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാനായി വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചുകൊണ്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9526490909562609. അതുപോലെ തന്നെ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക ജ്വല്ലേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ടോടുകൂടി ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: കേരള ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
3: ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746564400.

0: ஆஸ்திரேலியா பிரீமியர் லீக்.
1: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോകളിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു 16 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്താണ് ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗിലെ ഗെയിംസും കാര്യങ്ങളും എന്നിങ്ങനെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നറിയ ഇന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ GK റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിക്കാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് നടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഓരോ രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം ഉള്ള ഏക രാജ്യം ഏതാണ്? ചോദ്യം കേൾക്കാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ്, ഓരോ രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം ഉള്ള ഏക രാജ്യം ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എല്ലാവരുടെയും മൈൻഡിലോട്ട് കുറേ ആൻസേഴ്സൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വന്നാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ അറിയിക്കാവുന്നതാണ്. ടു ദി നമ്പർ 9522664909090 9562664909090 മെസ്സേജ് അയച്ചു മാത്രമല്ല വിളിച്ചും നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദി നമ്പർ 0474291909090 0474291909090. അപ്പോൾ ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ട് കേട്ടിട്ട് വീണ്ടും വരാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: விசயமினி மிதமான நிரக்கில் கேம்பஸ் டிராவல்ஸ் கொட்டாரக்கர. கான்டாக்ட் 999-5873-115. கொட்டாரக்கரையிலே கார்மல் ரெசிடென்ஷியல் ஸ்கூலில் பிளே ஸ்கூள் മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90 Nadinoppam. നാട്ടാർക്കൊപ്പം. അപ്പം നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഓരോ രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം ഉള്ള ഏക രാജ്യം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഇപ്പോൾ തന്നെ വാട്സപ്പിൽ ഒരുപാട് ആൻസേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് റോം എന്നാണ്. അതുപോലെ തന്നെ ദിബിൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു വത്തിക്കാൻ എന്നാണ്. അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ലെസോത്തോ ദക്ഷിണാഫ്രിക്ക എന്നാണ്. മീനാക്ഷി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു എൻക്ലേവ് എന്നാണ്. ആൻഡ് ഷെമിചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു എൻക്ലേവ് എന്ന് തന്നെയാണ്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഇറ്റലി എന്നാണ്. ദീപ് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു സൗത്ത് ആഫ്രിക്ക എന്നാണ്. ആൻഡ് സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു വത്തിക്കാൻ എന്നാണ്. ആൻഡ് അഞ്ജലി നെടുവത്തൂരിൽ നിന്നും മെസ്സേജ് പറഞ്ഞിരിക്കുന്നു വത്തിക്കാൻ സിറ്റി എന്നാണ്. അതുപോലെ തന്നെ കാർത്തിക മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഇറ്റലി എന്നാണ്. സംഗീത മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഇറ്റലി എന്ന് തന്നെയാണ്. ആൻഡ് മിലൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഇറ്റലി എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ആരാധ്യ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഇറ്റലി എന്ന് തന്നെയാണ്. ഈ പറഞ്ഞ ആൻസേഴ്സ് എല്ലാം ഏകദേശം സിമിലർ ആയിട്ടുള്ള റൈറ്റ് ആൻസറിന് അടുത്തോട്ട് ചേർന്ന് വരുന്നതാണെങ്കിലും ശരിക്കുമുള്ള റൈറ്റ് ആൻസർ ഇറ്റലി തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ വത്തിക്കാൻ സിറ്റി പൂർണ്ണമായിട്ടും ഇറ്റലി രാജ്യത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ റോമിൻ്റെ മധ്യഭാഗത്താണുള്ളത്. കത്തോലിക്ക സഭയുടെ ആസ്ഥാനവും ഇത് തന്നെയാണ് കേട്ടോ. അപ്പം മെസ്സേജ് അയച്ച് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ്. ഒരു രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യമുള്ള ഏക രാജ്യം, അതിലൊന്ന് ഇറ്റലി ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ മൂന്ന് രാജ്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിലും പ്രധാനമായിട്ടുള്ളത് ഇറ്റലി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള സമുദ്രഭാഗം ഏതാണ്. ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, ലോകത്തിലെ ഏറ്റവും ആഴമുള്ള സമുദ്രഭാഗം ഏതാണ്. അപ്പം എല്ലാവരും മനസ്സിലോട്ട് കുറേ ആൻസേഴ്സ് വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദി നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526499090 9625699900. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
2: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

Yes, we are back on Astrea Premier League with me, RJ Sultana, on Astrea FM 90 Nadinoppam. നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ കേട്ടിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമുള്ള സമുദ്ര ഭാഗം ഏത് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ വാട്സപ്പിൽ ഒരുപാട് ആൻസേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപു ചേട്ടനാണ്. ദീപു ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ബെർമുഡ എന്നാണ്. അതുപോലെ തന്നെ ദീപിൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മറിയാന ട്രെഞ്ച് എന്നാണ്. ആൻഡ് മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മറിയാന ട്രെഞ്ച് എന്ന് തന്നെയാണ്. മേരിക്കോട്ട് ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മറിയാന ട്രെഞ്ച് എന്ന് തന്നെയാണ്. ആൻഡ് അർച്ചന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മറിയാന ട്രെഞ്ച് എന്ന് തന്നെയാണ്. സഫനിയ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മറിയാന ട്രെഞ്ച് എന്ന് തന്നെയാണ്. മീനാക്ഷി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മറിയാന ട്രെഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ചലഞ്ചർ ഡീപ് എന്നാണ്. അതുപോലെ തന്നെ ഷെമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പസഫിക് സമുദ്രം അമേരിക്ക എന്നാണ്. സാജൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മറിയാന ട്രെഞ്ച് എന്ന് തന്നെയാണ്. നെടുവത്തൂരിൽ നിന്ന് മഞ്ചലി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മറിയാന ട്രെഞ്ച് എന്ന് തന്നെയാണ്. കാർത്തിക മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മറിയാന ട്രെഞ്ച് എന്ന് തന്നെയാണ്. ആൻഡ് സംഗീത മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മറിയാന ട്രെഞ്ച് എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് മറിയാന ട്രെഞ്ച് തന്നെയാണ്. സോ കൺഗ്രാചുലേഷൻ. തെറ്റിപ്പോയവർ ആരും വിഷമിക്കേണ്ട, ഇനി അവസരങ്ങളോട് നെക്സ്റ്റ് ടൈം നമുക്ക് സെറ്റാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് മറിയാന ട്രെഞ്ച് എന്ന് ചോദിച്ചാൽ, പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മറിയാന ട്രെഞ്ചിൻ്റെ ആഴം ഏകദേശം 11 കിലോമീറ്ററാണ്. ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള സ്ഥലമായി ഇത് അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ആഴമുള്ള ഭാഗത്തെ ചലഞ്ചർ ഡീപ്പ് എന്നാണ് വിളിക്കുന്നത്. സോ വൺസ് അഗൈൻ ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏത്? ചോദ്യം കേൾക്കാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ്, ലോകത്തിലെ തന്നെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏത് എന്നതാണ് ചോദ്യം. അപ്പം എല്ലാവരുടെയും മനസ്സിലോട്ട് ഒരുപാട് ആൻസേഴ്സ് വന്നിട്ടുണ്ടാവാം. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ അറിയാവുന്ന ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചുകൊണ്ടും അറിയാവുന്ന ആൻസേഴ്സ് ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526499090652669409090. So keep on listening to Astrea FM 90 Nadinoppam, Naattarkoppam.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ളാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിവോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിവോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

Once again, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90.9. നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മുടെ സ്റ്റുഡിയോകളൊക്കെ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു. 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടും ഉത്തരങ്ങൾ കേൾക്കാനായിട്ടും ഞാനിങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യം ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏത് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ വാട്സപ്പിൽ ഒരുപാട് ആൻസേഴ്സാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ബ്രിട്ടൻ എന്നാണ്. അതുപോലെ തന്നെ സഫനിയ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു യുണൈറ്റഡ് കിങ്ഡം എന്നാണ്. ആൻഡ് ഷെമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ബ്രിട്ടൻ എന്ന് തന്നെയാണ്. ആൻഡ് അരൂപശ്രീ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു യു കെ ആണോ, അതെന്താ ഒരു ഡൗട്ടൊക്കെ പോലെ. ഓക്കെ, അതുപോലെ തന്നെ ദീപ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ബ്രിട്ടൻ എന്ന് തന്നെയാണ്. ദീപിൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ബ്രിട്ടൻ എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ബ്രിട്ടൻ എന്ന് തന്നെയാണ്. മീനാക്ഷി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ബ്രിട്ടൻ യുണൈറ്റഡ് കിങ്ഡം എന്നാണ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്. സാജൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ബ്രിട്ടൻ എന്ന് തന്നെയാണ്. ആൻഡ് അഞ്ജലി നെടുവത്തൂരിൽ നിന്ന് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ബ്രിട്ടൻ എന്ന് തന്നെയാണ്. ആൻഡ് സംഗീത മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ബ്രിട്ടൻ എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ജെയിൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ബ്രിട്ടൻ എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ബ്രിട്ടൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ മെസ്സേജ് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ്. ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പായ പെന്നി ബ്ലാക്ക് 1840 ബ്രിട്ടൻ പുറത്തിറക്കിയത്. കറുത്ത നിറത്തിലായിരുന്ന ഈ സ്റ്റാമ്പിൽ ക്യൂൻ വിക്ടോറിയയുടെ ചിത്രം ഉണ്ടായിരുന്നു. തപാൽ സംവിധാനത്തിൽ വലിയ മാറ്റത്തിന് തുടക്കമിട്ടതും ഈ സ്റ്റാമ്പ് തന്നെയായിരുന്നു. അപ്പോൾ വൺസ് അഗെയിൻ ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ഏത് സമുദ്ര ജീവിക്കാണ് തലച്ചോറോ ഹൃദയമോ ഇല്ലാത്തത്? ചോദ്യം കേൾക്കാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ്, ഏത് സമുദ്ര ജീവിക്കാണ് തലച്ചോറോ ഹൃദയമോ ഇല്ലാത്തത്? അപ്പോൾ എല്ലാവരുടെ മൈൻഡിലോട്ട് ഒരുപാട് ആൻസേഴ്സ് വന്നിട്ടുണ്ടാവും. അപ്പോൾ മെസ്സേജസ് ആയിട്ടും അതുപോലെ തന്നെ വിളിച്ചും അറിയാവുന്ന ആൻസേഴ്സ് ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474291904 2919 0 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചുകൊണ്ടും നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909 9562669900. അതുപോലെ തന്നെ നമ്മുടെ ഓസ്ട്രിയ പ്രീമിയർ ലീഗിൻ്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ആൻസേഴ്സ് പറഞ്ഞുകൊണ്ട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നവരിൽ നിന്നും നമ്മൾ ഫ്രൈഡേ ഒരു വിന്നറിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് അനൗൺസ് ചെയ്യുന്ന ഒരു ദിവസമാണല്ലേ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് അറിയാവുന്ന ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചെലങ്കാ ജുവലേഴ്സാണ് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. അപ്പോൾ ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ട് കേട്ടിട്ട് വീണ്ടും വരാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ വളകം. ഓഫറുകളുമായി ഡിവോഴ്സ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 to 17 വരെ രാവിലെ 10 മുതൽ രാത്രി 11 വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരം.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 99.9 നാട്ടാർക്കൊപ്പം. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോകളൊക്കെ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു 16 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഏത് സമുദ്ര ജീവിക്കാണ് തലച്ചോറോ ഹൃദയമോ ഇല്ലാത്തത് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഇപ്പോൾ തന്നെ വാട്സപ്പിൽ ഒരുപാട് ആളുകളാണ് ഉത്തരം പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആതിരയാണ്. ആതിര മെസ്സേജ് അയച്ചിരിക്കുന്നത് ജെല്ലി ഫിഷ് എന്നാണ്. അതുപോലെ തന്നെ മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ജെല്ലി ഫിഷ് എന്ന് തന്നെയാണ്. സഫനിയ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ജെല്ലി ഫിഷ് എന്ന് തന്നെയാണ്. ആൻഡ് ദീപിൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ജെല്ലി ഫിഷ് സ്റ്റാർ ഫിഷ് എന്നാണ്. അരൂപശ്രീ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ജെല്ലി ഫിഷ് എന്ന് തന്നെയാണ്. ആൻഡ് ഷെമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ജെല്ലി ഫിഷ് എന്ന് തന്നെയാണ്. മഞ്ജു ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ജെല്ലി ഫിഷ് എന്ന് തന്നെയാണ്. മീനാക്ഷി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ജെല്ലി ഫിഷ് എന്ന് തന്നെയാണ്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ജെല്ലി ഫിഷ് എന്ന് തന്നെയാണ്. ആൻഡ് സാജൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സ്റ്റാർ ഫിഷ് എന്നാണ്. അർച്ചന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ജെല്ലി ഫിഷ് എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റായിട്ട് അഞ്ജലി നെടുവത്തൂരിൽ നിന്ന് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ജെല്ലി ഫിഷ് എന്ന് തന്നെയാണ്. സൊ ദ റൈറ്റ് ആൻസർ ഈസ് ജെല്ലി ഫിഷ് തന്നെയാണ് കേട്ടോ. കാരണം ജെല്ലി ഫിഷിൻ്റെ ഹൃദയമോ തലച്ചോറോ ഇല്ല. ലളിതമായ നാഡീ വ്യവസ്ഥയുടെ സഹായത്താലാണ് ഇത് ചലിക്കുകയും ഭക്ഷണം കണ്ടെത്തുകയും ചെയ്യുന്നത്. ശരീരത്തിൻ്റെ ഭൂരിഭാഗവും വെള്ളം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പോലും. അപ്പോൾ മെസ്സേജ് അയച്ച ഉത്തരങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് ഏത് ജനപ്രിയ ബോർഡ് ഗെയിമാണ് ഇന്ത്യയിൽ ഉത്ഭവിച്ചത്? ചോദ്യം കേൾക്കാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ്, ഏത് ജനപ്രിയ ബോർഡ് ഗെയിമാണ് ഇന്ത്യയിൽ ഉത്ഭവിച്ചത്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഭയങ്കരമായിട്ട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാകും. കാരണം നമ്മളെല്ലാവരും കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഈ ഒരു ഗെയിം നമ്മുടെ മുന്നിൽ കണ്ടാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാൻ മടിക്കാത്തൊരു ഗെയിം തന്നെയാണ്. എല്ലാ കുട്ടികളുടെയും എല്ലാവരുടെയും ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഗെയിം തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാകും. സോ ഉത്തരങ്ങൾ മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ അറിയാവുന്ന ആൻസേഴ്സ് അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ തന്നെ അറിയിക്കാവുന്നതാണ് ടു ദി നമ്പർ 9526490900 9526690900. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ് ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
3: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
4: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
8: കിടലൻ ഓഫറുകളുമായി ഡിവോഴ്സ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്.
9: ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
10: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Yes, we are back on Astrea Premier League with me, RJ Sultana, on Astrea FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം മറ്റൊന്നുമല്ല, ഇത് തന്നെയാണ്: ഏത് ജനപ്രിയ ബോർഡ് ഗെയിമാണ് ഇന്ത്യയിൽ ഉത്ഭവിച്ചത്? ഇപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് ഇങ്ങനെ വാട്സപ്പിൽ വന്ന് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ചെസ് സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് ലൂഡോ എന്നാണ് മെസ്സേജ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ജിയോ ഫിറ്റ്നസ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ഹോക്കി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സഫനിയ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ചെസ് എന്നാണ്. സാജൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ചെസ് എന്ന് തന്നെയാണ്. ആതിരാം മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ചെസ് എന്ന് തന്നെയാണ്. ആൻഡ് മീനാക്ഷി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ചെസ് എന്നാണ്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, കബഡി എന്നാണ്. അതുപോലെ തന്നെ ഷെമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ചെസ് എന്ന് തന്നെയാണ്. സംഗീത മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ചെസ് എന്ന് തന്നെയാണ്. അഞ്ജലി 74 നിന്ന് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ചെസ് എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ചെസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെസ് മാത്രമല്ല, ലൂഡോ, സ്നേക് ആൻഡ് ലാഡേഴ്സ് ഇതെല്ലാം ഇന്ത്യയിൽ തന്നെ ഉത്ഭവിച്ചിട്ടുള്ള ഗെയിംസിൻ്റെ ലിസ്റ്റിൽ പെടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യത്തിൽ മറ്റൊരു ചോദ്യത്തിലോട്ട് പോകാം. അതിന് മുന്നായി മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി ഏതാണ്? അപ്പോൾ മനസ്സിലോട്ടൊക്കെ ഇങ്ങനെ ആൻസേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിൽ മാത്രം വെച്ചാൽ പോരാ, വിളിച്ച് മെസ്സേജും ഒക്കെ തന്നെ അറിയാവുന്ന ആൻസേഴ്സ് അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474-291-09-0-0-4-2-9-1-9-0-0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചുകൊണ്ടും ഇഷ്ടമുള്ള പാട്ടുകളും ഇഷ്ടമുള്ള ആൻസേഴ്സ് ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9-5-2-6-6-4-9-0-9-0-9-5-2-6-4-9-0-9-0-9-5-2-6-4-9-0-9-0-9-5-2-6-4-9-0-9-0-9-5-2-6-4-9-0-9-0-9-5-2-6-4-9-0-9-0-9-5-2-6-4-9-0-9-0-9-5-2-6-4-9-0-9-0-9-5-2-6-4-9-0-9-5-2-6-4-9-0-9-5-2-6-4-9-0-9-5-2-6-4-9-0-9-5-2-6-4-9-0-9-5-2-6-4-9-0-9-5-2-6-4-9-0-9-5-2-6-4-9-0-9-5-2-6-4-9-0-9-5-2-6-4-9-0-9-5-2-6-4-9-0-9-5-2-6-4-9-0-9-5-2-6-4-9-0-9-5-2-6-4-9-0-9-5-2-6-4-9-0-9-5-2-6-4-9-0-9-5-2-6-4-9-0-

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കിടലം ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിവോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.

0: കൊട്ടാരക്കര.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
7: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: Once again, we are back on Astraya Premier League with me, RJ Sultana, on Astraya FM 90, Nadinoppam, Nattarkoppam. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ ഇങ്ങനെ വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോകളൊക്കെ ഇപ്പോൾ സമയം കൃത്യം 5:50 ആയിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ വാട്സപ്പിൽ ഒരുപാട് ആൻസേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, സാർട്ടോറിയസ് എന്നാണ്. അതുപോലെ തന്നെ ആദിരാം മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, സാർട്ടോറിയസ് പേശി എന്നാണ്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, സാർട്ടോറിയസ് പേശി എന്ന് തന്നെയാണ്. ആൻഡ് സാജൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, സാർട്ടോറിയസ് പേശി എന്ന് തന്നെയാണ്. മീനാക്ഷി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, സാർട്ടോറിയസ് എന്ന് തന്നെയാണ്. മഞ്ജു ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, സാർട്ടോറിയസ് പേശി എന്ന് തന്നെയാണ്. ആൻഡ് തങ്കമണി ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, സാർട്ടോറിയസ് എന്ന് തന്നെയാണ്. അരൂപശ്രീ ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, സാർട്ടോറിയസ് മസിൽ എന്നാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് അഞ്ജലി നെടുമ്പത്തൂരിൽ നിന്നും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, സാർട്ടോറിയസ് പേശി എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് സാർട്ടോറിയസ് പേശി തന്നെയാണ്. സോ കൺഗ്രാചുലേഷൻ മെസ്സേജ് അയച്ച എല്ലാവർക്കും. ആൻഡ് സാർട്ടോറിയസ് പേശി തുടയിൽ നിന്ന് മുട്ട് വരെ നീളുന്ന ഒരു പേശിയാണ് കേട്ടോ. കാലുകൾ മടക്കാനും തിരിക്കുവാനുമുള്ള ചലനങ്ങൾക്ക് ഇത് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശിയായി ഇത് അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം മെസ്സേജ് എല്ലാവർക്കും ബി കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് എനിക്കെന്നാലും വൈൻഡപ്പിലോട്ട് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൻ്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ, ഇതിൽ നമ്മൾ ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലീനെ ഫ്രൈഡേ അനൗൺസ് ചെയ്യുന്ന കാര്യം. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈവിൻ്റെ ടൈമിൽ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്ത് ആൻസേഴ്സ് അറിയിച്ചാൽ മാത്രം മതി. അവർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക ജുവലേഴ്സാണ് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. ഇപ്പോൾ എന്തായാലും എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, RJ സുൽത്താന, സൈനിങ് ഓഫ്.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൂപ്പം. എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയഫം 90 എന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
1: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
2: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയഫം 90. മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 6 PM to 7 PM. സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. ആശ്രയ FM ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഓ ക്ലോക്ക്.

0: നമസ്കാരം പേരെ, ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ക്ലബ്ബോർഡ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ക്ലബ്ബോർഡുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനുഷയാണ് കേട്ടോ. 2024 പുറത്തിറങ്ങിയ യുവാക്കളുടെ വൈബ് വളരെ പെർഫെക്റ്റ്ലി ക്യാപ്ചർ ചെയ്ത ഒരു സിനിമയും സ്റ്റോറി വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ ദാ ഇന്നത്തെ ക്ലബ്ബോർഡിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള 2024 റിലീസായ അടിപൊളി മൂവീസിൽ ഒന്ന് തന്നെയാണ് വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന മൂവി.
1: ഞങ്ങൾ രക്ഷകർത്താക്കൾ, ഇവരുടെ സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാനല്ലാതെ ഇന്നേ ഇവരവിടെ പോയിട്ടില്ല.
0: വലിയ ഹൈപ്പോ പാസ് പ്രമോഷൻസോ ഇല്ലാതെ യൂത്ത് ഓഡിയൻസിന്റെ ഇടയിൽ വേർഡ് ഓഫ് മൗത്തിലൂടെ വളർന്ന സിനിമ കൂടിയാണ് കേട്ടോ ഇത്. ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത വിപിൻ ദാസിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ ഈ ഒരു ചിത്രം ഇന്നത്തെ ജനറേഷന്റെ കൺഫ്യൂഷനും പ്രഷേഴ്സും ഫ്രണ്ട്ഷിപ്പും എല്ലാം കോമഡിയിലൂടെയാണ് പറയുന്നത്. IMDb-യിൽ 7.3 റേറ്റിംഗ് നേടിയ ചിത്രമാണിത് കേട്ടോ. തിയേറ്ററുകളിൽ വലിയ അക്സെപ്റ്റൻസും ഈ ഒരു സിനിമ നേടിയിട്ടുണ്ടായിരുന്നു.
2: പഠിക്കാൻ വേണ്ട സമയത്ത് പഠിക്കണം, അല്ലാതെ കളിച്ചാണെന്നാല് ഇങ്ങനൊക്കെ സംഭവിക്കും.
3: ഇനി മുതൽ നമ്മുടെ ലൈഫിൽ പെണ്ണുമില്ല തല്ലുമില്ല.
0: സൊസൈറ്റിയും വീട്ടുകാരും ലൂസേഴ്സ് എന്ന് മുദ്ര കുത്തുന്ന 5 യുവാക്കളുടെ ജീവിതമാണ് സിനിമ പറയുന്നത്. ഫ്യൂച്ചർ എന്താണെന്ന് അറിയാതെ നടക്കുന്ന, ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, പക്ഷെ എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത യൂത്തിന്റെ ജീവിതം വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു സിനിമ അവതരിപ്പിക്കുന്നത്. ഫ്രണ്ട്സിന്റെ കൂടെ സമയം ചിലവഴിക്കുന്നതും ഫാമിലി പ്രഷേഴ്സും അതുപോലെ തന്നെ റിലേഷൻ ഇഷ്യൂസും എല്ലാം വളരെ നാച്ചുറൽ ആയി തന്നെ ഈ ഒരു സിനിമ കാണിക്കുന്നുണ്ട്.
4: നീ
5: അവരെ പോലെ അല്ല, നിനക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട്.
0: സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, അമിത് മോഹൻ, രാജേശ്വരി, സാഫ് ബ്രോസ് എന്നിവർ ചേർന്നിട്ടാണ്. ഒരു ആക്ടിംഗ് ഫീൽ പോലും തരാതെ വളരെ ഓർഗാനിക് ആയിട്ട് കഥാപാത്രങ്ങളെ അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പ് സീൻസും കോമഡി ടൈമിങ്ങും സിനിമയ്ക്ക് ഒരു ഫുൾ എനർജി തന്നെയാണ് നൽകുന്നത്. ചില സീൻസൊക്കെ കാണുമ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട്സിന്റെ സ്റ്റോറി അല്ലേ എന്ന് പോലും തോന്നിപ്പോകും. ആക്ച്വലി കോമഡിയാണ് കേട്ടോ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

You are listening to Ashraya FM 90, Nadinuppam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർജെ അനുഷ ബാഴ എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മളിങ്ങനെ ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആക്ച്വലി ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്നറിയോ? സിനിമയുടെ കോമഡി തന്നെയാണ്. ഫോഴ്സ്ഡ് ആയി തോന്നാത്ത സിമ്പിൾ സിറ്റുവേഷണൽ ഹ്യൂമർ സിനിമ മുഴുവൻ വർക്ക് ചെയ്യുന്നുണ്ട്.
1: ഇന്ന് ഞാൻ കാശ് കൊടുക്കും, നാളെ മുതൽ നിങ്ങൾ കൊടുക്കണം. കാശ് എടാ, സ്റ്റാമ്പ് വാങ്ങിക്കാനാണെന്ന് പറഞ്ഞ് എല്ലാ ആഴ്ച 2 രൂപ വാങ്ങണം. 1 രൂപ 50 പൈസ പോയാ ബാക്കി 50 പൈസ കിട്ടില്ലേ? അതിലെല്ലാ വെള്ളിയാഴ്ച നമുക്ക് സിബപ്പാച്ച കുടിച്ചൂടെ? അതാണ് അതിന്റെ ബ്യൂട്ടി.
2: ഇത് തന്നെയാണ് ജീവിതത്തിന്റെ എല്ലാ സമയത്തും ഈ പാട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്.
3: പാല് വാങ്ങാൻ 10 രൂപ തരൂലേ, പാലിൽ 8 രൂപയിലേ ആവൂ, ബാക്കി വരുന്ന 2 രൂപ കൂട്ടി വെച്ച് 5 ദിവസം വെള്ളിയാഴ്ച നമുക്ക് കോള വെച്ചു കൊടുച്ചൂടെ? അതല്ലേ അതിന്റെ ബ്യൂട്ടി. ഗ്രാഫ് മേടിക്കാൻ 50 രൂപ തരില്ലേ, ഗ്രാഫിന് 40 രൂപയിലേ ആവൂ, ബാക്കി 10 രൂപ കൂട്ടി വെച്ച എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ഇതുപോലെ വലിച്ചൂടെ?
0: തിയേറ്ററിൽ പല സീൻസിനും വലിയ ചിരിയായിരുന്നു ഓഡിയൻസിൽ നിന്ന് ഉണ്ടായത്. അതിന്റെ കൂടെ തന്നെ ഇമോഷണൽ സൈഡ് മിസ് ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു സിനിമ. പാരന്റ്സും മക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും സക്സസിന്റെ പ്രഷറും എല്ലാം സബ് ടൈറ്റിലായി ഈ ഒരു സിനിമ സംസാരിക്കുന്നു. ഫാദറും സണ്ണും തമ്മിലുള്ള ഇമോഷണൽ മൊമെന്റ്സ് സിനിമയിൽ വളരെ കണക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സിനിമയിലെ മകനെ പോലുള്ള പാട്ട് ആ ഇമോഷണൽ ലെയർ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നു.

മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും സിനിമയുടെ വലിയ പ്ലസ് ആണ് കേട്ടോ. അങ്കിത് മേനോന്റെ മ്യൂസിക് സൂപ്പർവിഷനിൽ വന്ന ട്രാക്സുകളെല്ലാം യൂത്തിന് വൈബ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒന്നാണ്. വാഴ ആന്തം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും യൂത്തിന്റെ ഇടയിലും വൈറലായ ട്രാക്കാണ്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമാറ്റോഗ്രാഫിയും സിനിമയുടെ മൂഡ് സെറ്റ് ചെയ്യുന്നതിൽ വലിയ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസിലൂടെ യൂത്ത്ഫുൾ അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സിനിമാറ്റോഗ്രാഫറിന് കഴിഞ്ഞിട്ടുണ്ട്. ഫാസ്റ്റ് പേസ്ഡ് എഡിറ്റിംഗും സിനിമയെ എൻഗേജിംഗ് ആയിട്ട് നിലത്തുന്നു. അതേസമയം സിനിമ ഫ്ലോലെസ് അല്ലെന്ന് പറയാം കേട്ടോ. ചില പോർഷൻസ് പ്രെഡിക്റ്റബിൾ ആയി ഫീൽ ചെയ്യും നമുക്ക്. ചില ക്യാരക്ടേഴ്സിന് കുറച്ചുകൂടി ഡെപ്ത് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. എന്നാലും ഓവറോൾ ആയി എന്റർടൈനിങ് തിയററ്റിക്കൽ എക്സ്പീരിയൻസ് ആണ് വാഴ എന്ന ഈ ഒരു സിനിമ നൽകുന്നത്.

വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90-ൽ ഇനി ആകാശവാണി വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൺമറഞ്ഞുപോയ മഹാന്മാർ നൽകിയ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെ രാജ്യം സമൃദ്ധമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സോമനാഥ ക്ഷേത്രത്തിലെ പതാക ഭാരതത്തിന്റെ വിശ്വാസ വിജയത്തിന്റെ പ്രതീകമാണെന്നും രാജ്യത്തിന്റെ മഹത്വം വിളിച്ചോതുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി ഇന്ന് യോഗം ചേർന്നു. മേഖലയിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ് സോനോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്ര സിംഗ്, K. രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും സ്റ്റോക്കുകൾ ആവശ്യത്തിന് ലഭ്യമാണെന്നും LPG വിതരണം തടസ്സമില്ലാതെ പുരോഗമിക്കുന്നതായും കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല യോഗത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പൊതുഗതാഗതം കൂടുതൽ ഉപയോഗപ്പെടുത്തണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മയും ആവർത്തിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണ്യ വിനിമയം ആവശ്യമുള്ള വസ്തുക്കളുടെ ചെലവ് കുറയ്ക്കാൻ പൌരന്മാരോടും വ്യവസായികളോടും അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന CII വാർഷിക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ്

0: ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് അഞ്ചാം തവണയും ശ്രീരംഗസ്വാമി അധികാരത്തിലേറുന്നത്. തമിഴ്നാട് നിയമസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA മാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ C ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം പതിമൂന്നിന് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMKയുടെ നിയമസഭാ കക്ഷി നേതാവ്. വെള്ളം, വൃത്തി, വിളവ് എന്നീ മേഖലകളുടെ മികവ് വർദ്ധിപ്പിക്കാൻ കണ്ണൂർ ജില്ലയിലെ 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നു. ഇതിനായി 15 പേരടങ്ങിയ കർമ്മസമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മാങ്ങാട്ടിടം, കതിരൂർ, എരഞ്ഞോളി, തില്ലങ്കേരി, മലപ്പട്ടം, കണ്ണപുരം, ചെറുതാഴം, കീഴല്ലൂർ, പാപ്പിനിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നത്. വെള്ളം, വൃത്തി, വിളവ് മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നിർദ്ദേശങ്ങൾ എന്നിവ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് അവയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പദ്ധതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും അവ നിശ്ചിത കാലത്തിനകം സാക്ഷാത്കരിക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി രേഖ തയ്യാറാക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: VBG റാംജി പദ്ധതി നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം July 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കുകയാണ് ലക്ഷ്യം. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2005 പകരമായാണ് VBG റാംജി നിലവിൽ വന്നത്. രാജ്യത്തെ ഏറ്റവും നീളമേറിയ ഉയരപാതയായ ആലപ്പുഴയിലെ തുറവൂർ അരൂർ പാതയുടെ നീളം കൂട്ടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ.
3: തുറവൂർ മുതൽ അരൂർ വരെ 12.75 കിലോമീറ്റർ ആയിരുന്നു പാതയുടെ നീളം. ഇത് 13.31 കിലോമീറ്റർ ആയി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. തുറവൂർ ജംഗ്ഷനിലെ രൂപകൽപ്പനയിൽ മാറ്റമുണ്ടായി. ഇവിടെ 210 മീറ്റർ അധികമായി ഉയരപ്പാത നിർമ്മിക്കണം. തുറവൂർ അരൂർ ഉയരപ്പാതയുടെ നിർമ്മാണം ഏകദേശം 95% പൂർത്തിയായിട്ടുണ്ട്. അരൂരിൽ മാത്രമാണ് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 400 തൂണുകളിലാണ് ഉയരപ്പാത നിർമ്മിക്കുന്നത്. നേരത്തെ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കും ഇല്ലാതായിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ ലോ റേഞ്ച് മേഖലകളിൽ ശക്തമായ വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലെ 7 മൈൽ ഭാഗത്താണ് കാറിന് മുകളിലേക്ക് വൈദ്യുതി തൂണ് ഒടിഞ്ഞു വീണ അപകടമുണ്ടായത്. മരം കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് പതിച്ചോടെ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അപകട സമയത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തുടങ്ങനാട് മഞ്ഞക്കുന്ന് ഭാഗത്ത് കൂറ്റൻ ആഞ്ഞിലിമരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
0: വാർഷിക ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ ഇന്ത്യൻ ടീം 1 സ്ഥാനം നിലനിർത്തി. ഇന്ത്യയുടെ റേറ്റിംഗ് 119 നിന്ന് 118 കുറഞ്ഞെങ്കിലും പുരുഷ T20 അന്താരാഷ്ട്ര റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തിയതോടെ റാങ്കിംഗിൽ ഇന്ത്യ ആധിപത്യം തുടരുകയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധർമ്മശാലയിലാണ് മത്സരം. ശബരിമലയിൽ ഇടവമാസ പൂജാ ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 14 വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. അന്നേ ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർജേ അനുഷ. വാഡയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെയാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. ആക്ച്വലി 4 crore ബഡ്ജറ്റിൽ ഒരുങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമ വേൾഡ് വൈഡ് 40 crore കളക്ഷൻ ആണ് നേടിയത് കേട്ടോ. യൂത്ത് ഓഡിയൻസിന്റെ അക്സെപ്റ്റൻസിന്റെ ഒരു വലിയ ഉദാഹരണം തന്നെയാണ് വാഴ എന്ന് വേണമെങ്കിലും പറയാം. കോമഡിയും ഇമോഷൻസും ഫ്രണ്ട്ഷിപ്പും യൂത്ത് സ്ട്രഗിൾസും എല്ലാം മിക്സ് ചെയ്ത ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ തന്നെയാണ് വാഴ എന്ന മൂവി.

0: അവനും അവളെ നോക്കുന്നുണ്ടല്ലോ.
1: ഒന്ന്
2: തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ ഒരു സ്മൈലും കുറച്ച് ഇമോഷണൽ ഫീൽസും ബാക്കി വെക്കുന്ന വർത്ത് വാച്ച് മൂവി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. 2024 ഓഗസ്റ്റ് 15 വാഴ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് ഇത് വാണിജ്യപരമായി വിജയിക്കുകയും ചെയ്തു. കേരളത്തിലെ ഒരു ശാന്തമായ പട്ടണത്തിൽ ജീവിക്കുന്ന 5 കൗമാരക്കാരായ ആൺകുട്ടികൾ അജോ, വിഷ്ണു, മൂസ, വിവേക്, കലാം നിരന്തരം പരാജയങ്ങളാണ് ഇവരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്.
3: അവന്റെ ഒരു കൂട്ടുകാരൻ ബൈക്കിൽ നിന്ന് വീണു.
4: അജോയോ?
3: ആ അഡ്മിഷൻ കിട്ടാത്ത പയ്യനിലായിരുന്നു അവൻ.
4: വിവേകോ?
3: ഒന്ന് പോയി കണ്ടോളാം പറ.
5: എങ്ങനെയുണ്ടടാ?
6: കുഴപ്പമൊന്നുമില്ലടാ.
7: പക്ഷെ ഇവിടെ വലിയ പൈസ ആവത്തില്ല.
2: കൗമാരത്തിൽ നിന്ന് പ്രായപൂർത്തിയാകുമ്പോൾ ഉണ്ടാവുന്ന വെല്ലുവിളികൾ നിറഞ്ഞ അവരുടെ പരിവർത്തനമാണ് ഈ ഒരു സിനിമ പറയുന്നത്. അതായത് ഗ്രോയിങ് അണ്ടർ പ്രഷർ എന്ന് പറയില്ലേ, ഏകദേശം അതുപോലെ തന്നെ. എഞ്ചിനീയറിംഗ്, മെഡിസിൻ പോലുള്ള പരമ്പരാഗത കരിയർ പാതകൾ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം സ്വന്തം സ്വപ്നങ്ങളും അനിശ്ചിതത്വങ്ങളുമായി മല്ലിടുന്നതിനൊപ്പം സാമൂഹികവും കുടുംബപരവുമായിട്ടുള്ള പ്രതീക്ഷകളുമായിട്ടുള്ള അവരുടെ പോരാട്ടങ്ങളെ കൂടിയാണ് ഈ ഒരു സിനിമ കാണിക്കുന്നത്.
8: ഒരു വാഴ ഒലയ്ക്കായി എത്ര ആളെടുക്കും?
9: ഒരു 300 ദിവസം വരെ എടുക്കും.
8: എന്നുവെച്ചാ?
9: ഒരു 9-10 മാസം.
8: ഒരു കുഞ്ഞുണ്ടാവണ സമയം അല്ലേ?
9: അതെ.
8: എന്നാ നീ ഒന്ന് വെച്ച് നോക്ക്. നീ വയ്ക്കുന്നതാണോ വാഴ? അതോ ഇവൻ വെച്ചതാണോ വാഴ? ഞാൻ വെച്ചതാണോ വാഴയെന്ന് നമുക്കൊന്ന് നോക്കാലോ.
2: ഇരുപതുകളിൽ പ്രായം കുറഞ്ഞവരെന്ന് മുദ്രകുത്തപ്പെടുന്ന അവർ സാമൂഹികമായ കളങ്കവും കുടുംബപരമായ നിരാശയും ഒക്കെ നേരിടുന്നു. അതവരുടെ ആന്തരിക സംഘർഷങ്ങൾക്ക് ആക്കം കൂടുന്നു. അങ്ങനെ സങ്കീർണമായ ജീവിതത്തിനൊടുവിൽ സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നത് പോലെ നല്ലൊരു ലൈഫിലേക്ക് 5 കടക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. തങ്ങളെ വാഴ എന്ന് മുദ്ര കുത്തിയവരുടെ മുമ്പിൽ അത് മാറ്റി പറയിപ്പിക്കുന്നത് ഹീറോയിസം ആണ് എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയും അവസാനിക്കുന്നത്.
10: ഇനി നമ്മൾ എന്താ അവന്മാരെ കാണിച്ചു കൊടുക്കണം.
11: ഇനിയാണ് നമ്മുടെ സമയം തുടങ്ങാൻ പോണേ. ആ പറഞ്ഞത് കറക്റ്റ്. 4
12: എന്റെ ഒരു വെറൈറ്റി ഐഡിയ ഉണ്ട്.
13: ജീവിതമാണ് വിനായക്.
2: റിലീസ് ചെയ്ത ആദ്യ ദിവസം തന്നെ ചിത്രം ലോകമെമ്പാടും 1.5 crore നേടിയത് കേട്ടോ. 2024 ഓഗസ്റ്റിലെ കണക്കനുസരിച്ച് ചിത്രം ലോകമെമ്പാടും 5.50 crore നേടിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ സമയം കഴിയാറായിട്ടുണ്ട്. അടുത്ത ദിവസം വീണ്ടും നല്ലൊരു മൂവിയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

ടേക്ക് എ ബ്രേക്ക്. ഹലോ, ഗുഡ് ഈവനിംഗ്. കേൾക്കാൻ പോകുന്നത് ടേക്ക് എ ബ്രേക്ക് ആണ് വിത്ത് മീ ജി വി. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് ഇനി സൗജന്യ യാത്ര എന്ന കാര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ കുറെ സംശയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ഒരുപാട് കമന്റുകൾ വന്നു. എന്തായാലും അതിന്റെ ആദ്യഘട്ട നടപടികളൊക്കെ ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ നടപടി തുടങ്ങി കഴിയുമ്പോൾ ഇനി എന്താണ് വരാനിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യാന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മളൊക്കെ തന്നെ. മാസം ചെലവ് എന്ന് പറയുന്നത് ഏകദേശം 90 കോടി രൂപയാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനം വരാനാണ് സാധ്യത. ആദ്യം എത്ര സ്ത്രീകളാണ് ദിവസവും KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതെന്ന് കണ്ടെത്തും. ഇനിയിപ്പോ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയുമുണ്ട്. പതിവായി ടിക്കറ്റ് റിസർവേഷൻ നടത്തുന്നവരെ 45% സ്ത്രീകളാണെന്നാണ് നിലവിലുള്ള കണക്ക്. റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്യുന്നതിൽ 55 മുതൽ 60% വരെ സ്ത്രീകളാണ്. അതായത് റിസർവേഷൻ ഒഴികെ യാത്ര ചെയ്യുന്നവരിൽ പുരുഷന്മാരെക്കാൾ കൂടുതലും സ്ത്രീകളാണെന്ന് പറയാം. 23.5 ലക്ഷം യാത്രക്കാരാണ് ദിവസവും നമ്മുടെ ഈ KSRTC ബസ് ഉപയോഗിക്കുന്നത് കേട്ടോ. ചെറിയ കണക്കേ അല്ല. എല്ലാ സ്ത്രീകൾക്കും AC സൂപ്പർ ക്ലാസ് സർവീസ് ിൽ ഉൾപ്പെടെ സൗജന്യ യാത്ര നടപ്പാക്കാൻ മാസം വേണ്ടുന്ന ചെലവാണ് ഞാൻ ആദ്യം പറഞ്ഞ 90 കോടി രൂപ. സൂപ്പർ ക്ലാസ് സർവീസുകൾ ഒഴിവാക്കി ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്ര നടത്താൻ വേണ്ടിയിട്ട് ഏകദേശം 60 കോടി രൂപ ചിലവാകും. BPL വിഭാഗം സ്ത്രീകൾക്ക് മാത്രമാണ് സൗജന്യ യാത്രയെങ്കിൽ ഇതിലും ചിലവ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ 3 ശുപാർശകളാണ് KSRTC സർക്കാരിന് സമർപ്പിക്കാനായിട്ട് പോകുന്നത്. സ്ത്രീ യാത്രക്കാരുടെ എണ്ണം കണ്ടുപിടിക്കാൻ 3 ദിവസം ഇവർക്ക് പ്രത്യേക ടിക്കറ്റ് നൽകുന്ന സംവിധാനം ടിക്കറ്റ് മെഷീനിൽ സജ്ജീകരിച്ചു കഴിഞ്ഞു. അതായത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എണ്ണം സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഈ ദിവസങ്ങളിൽ നൽകുന്ന ടിക്കറ്റുകളിൽ സ്ത്രീ, പുരുഷൻ, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ, ചൈൽഡ് എന്നിങ്ങനെ പ്രത്യേകം രേഖപ്പെടുത്തുകയും ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് നാളെ മുതലൊക്കെ ലഭിക്കുന്ന ടിക്കറ്റ് ഒന്ന് പരിശോധിച്ചാൽ മതി. ശമ്പളം നൽകാൻ വേണ്ടുന്നത് 80 കോടിയാണ്. അങ്ങനെ KSRTC കണക്കുകൾ പറയുമ്പോൾ കോടികളുടെ കണക്കുകൾ മാത്രമാണ്. നിലവിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ നിരക്കിലുള്ള യാത്രയ്ക്ക് പുറമെ ക്യാൻസർ ബാധിതർക്ക് സൗജന്യ യാത്ര നൽകുന്നുണ്ട്. 4000 ക്യാൻസർ രോഗികളാണ് ഈ പാസ് വാങ്ങി യാത്ര ചെയ്യുന്നത്. 25000 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട് കേട്ടോ. 7.5 മുതൽ 8 കോടി രൂപയാണ് ദിവസ വരുമാനം എന്ന് പറയുന്നത്. ഇത് 10 കോടി രൂപയായി വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ നഷ്ടമില്ലാതെ നമ്മുടെ ഈ KSRTC മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ജീവനക്കാർക്ക് DA വർദ്ധിപ്പിച്ചപ്പോൾ ആ തുക കണ്ടെത്താനാണ് ദിവസവും വരുമാനം 10 കോടി എന്ന ഒരു ടാർഗറ്റ് നൽകിയിട്ടുള്ളത്. 80 കോടി രൂപയാണ് കേട്ടോ മാസ ശമ്പളം നൽകാനായിട്ട് വേണ്ടത്. ഇതിൽ 40 കോടി രൂപ സർക്കാർ നൽകുന്നുണ്ട്. ബസ്സുകളുടെ കുറവ് മൂലം ഡിപ്പോകൾ ബുദ്ധിമുട്ടിലാണെന്നും ചില ഡിപ്പോകളിൽ നിന്നൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. യാത്രക്കാരുണ്ടെങ്കിലും സർവീസിന് അയക്കാൻ ബസ്സുകളില്ല എന്നുള്ള ഒരവസ്ഥ. അപ്പൊ ഈ അവസ്ഥയൊക്കെ മാറി മറിയട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ എന്തായാലും പറഞ്ഞു വന്ന പോലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയിൽ ഉടൻ തന്നെ ഒരു തീരുമാനം വരും. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കിക്കാണാം. ഇപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മുടെ പ്രിയപ്പെട്ട അതിഥി തൊഴിലാളികളെ തിരികെ വരുന്ന കാത്തിരിക്കുകയാണ് നാടും കച്ചവടക്കാരും ഒക്കെ തന്നെ. അതായത് ബംഗാളിലും അസമിലും ഒക്കെ വോട്ട് ചെയ്യാൻ പോയ പലരും ഇനി ബലിപ്പെരുന്നാൾ കഴിഞ്ഞ് തിരിച്ചു മടങ്ങത്തുള്ളൂ. ഭായിമാരെ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. ഹോട്ടൽ നിർമ്മാണ മേഖലകളിലൊക്കെ വളരെ വലിയ തൊഴിൽ ക്ഷാമമാണ് ഈ ഒരു കാരണം കൊണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മലയാളികൾ എനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യത്തും ഒക്കെ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനുകളിൽ തിരക്കാണ്, ടൂറിസ്റ്റ് ബസ്സിൽ വരെ തിരികെ കൊണ്ടുവരാമെന്നാണ് പലരും പറയുന്നത്. ഭായിമാര് വരാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് പോലും ബുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പയ്യ എന്നോ ഭായി എന്നോ ഒക്കെ വിളിക്കുമ്പോൾ സാഹോദര്യമാണ് അതിഥി തൊഴിലാളികളുടെ മനസ്സിലും മുഖത്തിലും ഒക്കെ തെളിയുന്നത്. അവർ തിരികെ സേട്ട എന്ന് അല്ലെങ്കിൽ സേച്ചി എന്നൊക്കെ വിളിക്കുമ്പോഴും അതേ ഭാവമാണ് നമ്മളിൽ ഉണ്ടാവുന്നത്. എന്നാൽ ബംഗാളിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികളുടെ അഭാവമാണ് ഇപ്പോൾ നാട്ടിലിങ്ങനെ ചർച്ചയാകുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഹോട്ടൽ തൊഴിലിടങ്ങളിലും അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിലുമാണ്. തിരഞ്ഞെടുപ്പിനും പെരുന്നാളിനുമായിട്ട് ബംഗാളിലേക്കും അസമിലേക്കും ഒക്കെ പോയവർ ഇനിയും തിരികെ വരാത്തത് കൊണ്ട് മുടങ്ങിയ പണി തിരികെ പിടിക്കാനാണ് വിമാനമാർഗം ചിലരെങ്കിലുമൊക്കെ കൊണ്ടുവരാനുള്ള പ്ലാൻ ഇടുന്നത്. ട്രെയിൻ ലഭിക്കാത്തതിനാൽ കുണ്ടറയിലെ ബേക്കറിയിലെ ബോർമ അസിസ്റ്റന്റ് കോക്കർ മൊണ്ടേലിനെ വിമാനത്തിലാണ് തിരികെ എത്തിച്ചിരിക്കുന്നത്. അതെന്തായാലും പൊളിച്ചു. തിരക്കും ഇന്ധനവില കയറ്റവും കാരണം 13,000 രൂപയ്ക്കാണ് കേട്ടോ വിമാന ടിക്കറ്റ് എടുത്ത് നൽകി ഈ അന്യസംസ്ഥാന തൊഴിലാളിയെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ടിക്കറ്റിന്റെ പകുതി തുക മൊണ്ടേലും പകുതി തുക സ്ഥാപനവും വഹിക്കും. മൊണ്ടേലില്ലാതെ പണി പാളുന്ന അവസ്ഥയിൽ എത്തിയപ്പോഴാണ് വിമാനമാർഗം സ്വീകരിച്ചത്. ബംഗാൾ, അസം എന്നിവിടങ്ങളിൽ നിന്നുള്ള ട്രെയിനുകളിലെല്ലാം തന്നെ നല്ല തിരക്കാണ്. റിസർവ്ഡ് കോച്ചുകളിൽ ഉൾപ്പെടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ മേഖലയിലും അതിഥി തൊഴിലാളികൾ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ടെന്നുള്ളത് വാസ്തവം. നിർമ്മാണം, ഹോട്ടൽ, ബേക്കറി, സിമന്റ് കട്ട, ഹെയർ കട്ടിംഗ്, സലൂൺ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലാളികളായിട്ടുള്ളത് അന്യസംസ്ഥാനക്കാരാണ്. അപ്പൊ ഈ മേഖലകളെല്ലാം നിലവിൽ പ്രതിസന്ധിയാണ്. ബംഗാൾ സ്വദേശികൾക്ക് പുറമെ ബീഹാർ, അസം, യു പി, രാജസ്ഥാൻ, ഒഡീഷ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ പേർ കേരളത്തിൽ എത്തുന്നത്. തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് പോയവരെല്ലാം തന്നെ ഒന്നിച്ച് മടങ്ങുന്നതിനാൽ ട്രെയിൻ ടിക്കറ്റ് ലഭിക്കുന്നില്ല എന്നാണ് ചില സ്ഥാപനങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു വരുമെന്ന് പറയുന്നവരുണ്ട് കേട്ടോ. ഈ മാസം അവസാനമാണ് ബലിപ്പെരുന്നാൾ, അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം പേരും അതിനുശേഷം മാത്രമായിരിക്കും മടങ്ങുക. ബംഗാളിൽ പാർട്ടി അധികാരത്തിൽ വന്നതോടെ അവിടെ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ള പ്രതീക്ഷയും അവർക്ക് വരുന്നുണ്ട്. അപ്പോ ഇതൊക്കെയാണ് കാരണങ്ങളെന്ന് ഈ അതിഥി തൊഴിലാളികളെ കേരളത്തിലേക്ക് നൽകുന്ന കരാറുകാരൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ജില്ലയിൽ തന്നെ നിർമ്മാണ മേഖലയിലെ ജോലികൾ മുടങ്ങാതിരിക്കാൻ ടൂറിസ്റ്റ് ബസ്സിൽ ബംഗാളികളെ കൊണ്ടുപോയി തിരികെ കൊണ്ടുവരുന്നവരുമുണ്ട് കേട്ടോ. ദേശീയപാതയിലെ നിർമ്മാണ മേഖലയിലും ചിലയിടങ്ങളിൽ അതിഥി തൊഴിലാളികൾ തിരികെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിവരം. ഇനി വിമാനമെങ്കിൽ വിമാനം, എത്രയും പെട്ടെന്ന് ഭായിമാരൊക്കെ തിരിച്ച് നാട്ടിലേക്ക് വന്നാലേ നാട്ടിലെ ജോലികളൊക്കെ നല്ല രീതിയിൽ നീങ്ങത്തുള്ളൂ. നമുക്ക് നോക്കാം. എന്തായാലും കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഒപ്പം.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ടേക്ക് എ ബ്രേക്ക്.
1: അങ്ങനെ പൊള്ളുന്ന ചൂടിന് ബ്രേക്ക് ഇട്ടുകൊണ്ട് വേനൽ മഴ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ വൈകുന്നേരങ്ങളൊക്കെ മഴയുള്ളത് കൊണ്ട് തന്നെ നല്ല കാലാവസ്ഥയാണ്. കിടന്നുറങ്ങാനും വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ. 11 ജില്ലയിൽ വരെ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. കാത്തിരുന്ന വേനൽ മഴയാണ് നമ്മുടെ ജില്ലയെ തൊട്ടിങ്ങനെ ആശ്വാസത്തിൽ എത്തിച്ചിരിക്കുന്നത്. വേനൽ മഴ തുണച്ചതോടെ ജില്ലയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ചൂടിന് വലിയ കുറവുണ്ട്. നഗരഭാഗങ്ങളെക്കാൾ കിഴക്കൻ മേഖലയിലാണ് മഴമേഘങ്ങൾ ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചത്. താപനിലയിലും കുറവ് വന്നിട്ടുണ്ട്. റെക്കോർഡുകൾ തൊട്ട ആഴ്ചകൾക്ക് ശേഷം നമ്മുടെ കൊല്ലം ജില്ലയിലെ താപനിലയിൽ കുറവ് 33°C ചൂടാണ് പുനലൂരിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. അതിനു മുന്നേ ഉള്ള ദിവസം 37° ആയിരുന്നു. നഗര മേഖലകളിൽ മഴ കുറവായതിനാൽ താപനില 36°C കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറച്ചും കൂടി കുറവാണ് കേട്ടോ. പകൽ മഴ ഇല്ലാത്തതിനാൽ ചൂട് അനുഭവപ്പെടുന്നത് തുടരുന്നുണ്ട്. പക്ഷേ വൈകിട്ടും രാത്രിയിലും പുലർച്ചെയുമാണ് മഴ കൂടുതലായിട്ട് ലഭിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇങ്ങനെ തന്നെ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. മഴ ഏറ്റവും കൂടുതൽ നമ്മുടെ പുനലൂരിലാണ്. വെയിലും ഏറ്റവും കൂടുതൽ പുനലൂര് തന്നെയായിരുന്നു. വെയിലിനെ പോലെ മഴയും പുനലൂരിനെ സ്വീകരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം ഏകദേശം 22.2 mL മഴയാണ് ലഭിച്ചത്. തിരുവനന്തപുരം കഴിഞ്ഞാൽ സംസ്ഥാനത്ത് തന്നെ പുനലൂരിലാണ് ഏറ്റവും കൂടുതൽ മഴ ഇതുവരെ ലഭിച്ചത്. അതേസമയം കുറഞ്ഞ സമയം കൊണ്ട് പെയ്തിറങ്ങുന്ന ശക്തമായ മഴ അപകടങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. വേനൽ മഴ ഇതൊന്നും പോരാ, ഇനിയും വേണം. പെയ്തു തുടങ്ങിയെങ്കിലും ജില്ലയിലെ മഴയുടെ അളവ് ഇപ്പോഴും 55% കുറവാണ്. എന്നാൽ 10 ദിവസങ്ങൾക്ക് മുമ്പ് 60% മഴ കുറവാണ് ജില്ലയിൽ ഉണ്ടായിരുന്നത്. അത് വെച്ച് ണെങ്കിൽ 5% മഴ കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ലഭിക്കുന്ന മഴ കൊണ്ട് ഈ മഴയുടെ കുറവ് മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ പെട്ടെന്നുള്ള മഴയാണ്, ശക്തമായ മഴ. അതുകൊണ്ട് ചില ജാഗ്രതാ നിർദ്ദേശം കൂടി അധികൃതർ പറയുന്നുണ്ട്. അതായത് വേനൽ മഴയും കാറ്റും മിന്നലും തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പൊതുജനങ്ങളെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് കേട്ടോ അറിയിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ ഏകദേശം 50 km വരെ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ കൃത്യമായിട്ടും അതിനുള്ള മുൻകരുതലുകൾ കൂടി എടുക്കുക. പിന്നെ കൃഷിക്കാരെ സംബന്ധിച്ചും ഈ മഴ ഒരു പ്രശ്നമാണ്. ശക്തമായ കാറ്റൊക്കെ അടിക്കുമ്പോൾ കൃഷി നശിച്ചു പോകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ മഴ ഇല്ലാതെ നമുക്ക് പറ്റത്തുമില്ല അല്ലേ. ടേക്ക് എ ബ്രേക്കിൽ ഒരു ഷോർട്ട് ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

ടേക്ക് എ ബ്രേക്ക്. സ്കൂളുകളുടെ ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രത്യേക നിർദ്ദേശം ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരുന്നു. അപ്പോ ഈ ഫിറ്റ്നസിന്റെ കടമ്പകളൊക്കെ കടക്കാൻ പെടാപ്പാട് വിടുകയാണ് ശരിക്കും പറഞ്ഞാലും പല സ്കൂളുകളും. ജൂൺ 1 അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെയാണ് സ്കൂളുകളുടെ ഫിറ്റ്നസ് എന്ന കടമ്പ കടക്കാൻ ഇങ്ങനെ പെടാപ്പാട് വരുന്നത് നമ്മുടെ പല സ്കൂളുകളും. വനംവകുപ്പിന്റെ സർപ്പാ ടീമിന്റെ ഉൾപ്പെടെയുള്ള അനുമതി ഇല്ലെങ്കിൽ സ്കൂളുകളുടെ പ്രവർത്തനം മുടങ്ങും എന്ന കർശനമായ സുരക്ഷാ മാർഗരേഖയാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്കൂൾ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി 30 മുമ്പായിട്ട് പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നാണ് വകുപ്പിന്റെ നിർദ്ദേശം. ഈ വർഷം മുതൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള സുരക്ഷാ ഓഡിറ്റ് സർട്ടിഫിക്കറ്റുകളും വേണമെന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കുന്നതിന് 7 വകുപ്പുകളുടെ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടെന്നാണ് പ്രഥമാധ്യാപകരൊക്കെ പറയുന്നത്. KUCB, അഗ്നിരക്ഷാസേന, ആരോഗ്യവകുപ്പ്, വനംവകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ വകുപ്പുകൾ സ്കൂളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. ഇത് നടത്തേണ്ടത് എങ്ങനെയെന്ന നിർദ്ദേശം വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്നാണ് സ്കൂൾ അധികൃതരുടെ പ്രതീക്ഷ. കഴിഞ്ഞ വർഷം തേവലക്കര ബോയ്സ് HSS സ്കൂൾ വളപ്പിലെ വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിബന്ധനകൾ ഇങ്ങനെ കർശനമാക്കിയിരിക്കുന്നത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷവും സുരക്ഷാ പരിശോധന ഉറപ്പാക്കിയും ഭീഷണിയുണ്ടെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിക്കണമെന്നും സ്വകാര്യ വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്കൂളും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. സ്കൂൾ ഫിറ്റ്നസ് കഴിഞ്ഞ ഉടനെ വിഷയങ്ങൾ കഴിഞ്ഞ മാസം അവസാനം കളക്ടറേറ്റിൽ ചേർന്ന ദുരന്ത നിവാരണ സമിതി യോഗം വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ പല സ്കൂളുകളുടെയും കെട്ടിടങ്ങളൊക്കെ നവീകരിക്കുന്ന ജോലികളും ഇങ്ങനെ നടന്നു വരികയാണ്. പക്ഷെ സ്കൂളുകളുടെ ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിനെയൊക്കെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല കേട്ടോ, കുട്ടികളുടെ സുരക്ഷയാണ് നമുക്ക് പ്രധാനം. ഈ പറഞ്ഞ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: കേൾക്കാൻ പോകുന്നത് കാറ്റ്റിൻ മൊഴി. കാറ്റ്റിൻ മൊഴി, യുവർ ഫേവറേറ്റ് തമിഴ് ഹിറ്റ് സോങ് ആശ്രയ ഫ്രം 90. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.

ടേക്ക് എ ബ്രേക്ക്. കാർട്ടൂണും കളറുകളും ഒക്കെ ആയിട്ട് നമ്മുടെ സ്കൂൾ വിപണി ഓപ്പൺ ആയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്നത് നിറയെ നോട്ട് ബുക്കുകളും അല്ലെങ്കിൽ കാർട്ടൂണും സ്കെച്ച് പേനകളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കടകളാണ് കേട്ടോ. ഡോറയും പോക്കിമോനും സ്പൈഡർമാനും അവഞ്ചേഴ്സ് താരങ്ങളും ഒക്കെ നിറയുന്ന ബാഗുകളാണ് ചിലയിടത്ത് പ്രധാനം. വർണ്ണങ്ങൾ ഒളിപ്പിച്ച കുടകൾ, കൂടുതൽ തെളിമയുള്ള പുസ്തകങ്ങൾ, തിളങ്ങുന്ന സ്റ്റീൽ ടിഫിൻ ബോക്സുകൾ, വാട്ടർ ബോട്ടിലുകൾ, അങ്ങനെ ഏതെടുക്കണമെന്ന ആശങ്കയിൽ കുട്ടികളും മെയ് പകുതിയാവുന്നതോടെ സ്കൂൾ വിപണിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കുട്ടികളുടെ മനം കവരാൻ കൂടുതൽ വർണ്ണങ്ങൾ ും കാർട്ടൂൺ കഥാപാത്രങ്ങളെ കൂട്ടുപിടിച്ചും വിൽപ്പന സജീവമാക്കുകയാണ് നമ്മുടെ കച്ചവടക്കാരൊക്കെ തന്നെ. ഇതിന്റെ വിലയും പലവിധമാണ്, പലതരമാണ്. ചിത്രകഥയിലെ കഥാപാത്രങ്ങളുടെയും കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത കുടകളും ബാഗുകളുമാണ് ഇത്തവണത്തെ താരങ്ങൾ. നെയിം സ്ലിപ്പിൽ മാത്രം ഒതുങ്ങിയിരുന്ന കുട്ടികളുടെ ചില സൂപ്പർ താരങ്ങളും കുടകളിലേക്കും ബാഗുകളിലേക്കും കൂടി എത്തിയതോടെ ഏതെടുക്കണമെന്ന ആശയക്കുഴപ്പത്തിലാണ് കുട്ടികൾ. 400 രൂപ മുതൽ 900 രൂപ വരെയുള്ള ബാഗുകൾക്കാണ് കൂടുതൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. വൻകിട ബ്രാൻഡുകൾക്കൊക്കെ വലിയ വിലയാണ്. സ്റ്റീൽ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലുകളും ഉച്ചഭക്ഷണം കൊണ്ടുപോകുന്നതിനുള്ള ബാഗുകളും പ്രത്യേകമുണ്ട്. 300 മുതൽ ടിഫിൻ ബോക്സുകൾ ആരംഭിക്കുമ്പോൾ 100 മുതലാണ് വാട്ടർ ബോട്ടിലുകളുടെയൊക്കെ വില ആരംഭിക്കുന്നത്. പിന്നീട് എന്താണ് നോട്ട് ബുക്കുകളും ഇൻസ്ട്രുമെന്റ് ബോക്സും ഷൂസും കളർ നെയിം സ്ലിപ്പുകളും മഴക്കോട്ടുകളും എന്നിവയ്ക്കെല്ലാം ഒട്ടേറെ ആവശ്യക്കാരുണ്ട്. ഇനിയിപ്പോ സ്കൂള് തുറന്നു വരുമ്പോൾ മഴക്കോട്ടുകൾ ഇട്ടുകൊണ്ട് പോകുന്ന കുറേ കൊച്ചു കുട്ടികളെയൊക്കെ നമുക്ക് കാണാം. സ്റ്റുഡന്റ് മാർക്കറ്റുകൾ തുറന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കൺസ്യൂമർ ഫെഡിന്റെ സ്റ്റുഡന്റ് മാർക്കറ്റുകളാണ് ജില്ലാ വിപണിയിൽ കൊല്ലം ജവഹർ ബാലഭവനിൽ പ്രവർത്തിക്കുന്നത്. പഠനോപകരണങ്ങളും പൊതുവിപണിയിലുള്ളതിനേക്കാളും ഏകദേശം 30% വരെ വില കുറച്ചാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. June 15 കേട്ടോ ഇത് സമാപിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. June 15 മുന്നേ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ജില്ലയിൽ 26 ത്രിവേണി സ്റ്റോറുകളിലും 25 സഹകരണ സംഘങ്ങളിലും സ്കൂൾ മാർക്കറ്റുകൾ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് സൊസൈറ്റിയും ഉണ്ട്. ജില്ലാ പോലീസ് സൊസൈറ്റികൾ സ്കൂൾ മാർക്കറ്റ് ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനോടകം തന്നെ AR ക്യാമ്പ് കൊല്ലം, ആറോ ജംഗ്ഷൻ അഞ്ചൽ, കൊട്ടാരക്കര ചന്തമുക്ക്, കൊട്ടാരക്കര SP ഓഫീസ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായിട്ടും മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നത്. അവധി ദിവസങ്ങൾ ഉൾപ്പെടെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഈ മാർക്കറ്റും. അപ്പോ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ള മാർക്കറ്റിൽ നിന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്കൂൾ മാർക്കറ്റുകൾ തകൃതിയായിട്ട് നടക്കുകയാണ്. ടേക്ക് എ ബ്രേക്കിൽ ഒരു ഷോർട്ട് ബ്രേക്ക് വരുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: തപാൽ വിലാസത്തിന് ഒരു പുതിയ മുഖം വരാൻ പോവുകയാണ്. പൂർണ്ണ മേൽവിലാസത്തിന് പകരം UPI ID പോലെ ഒരു മേൽവിലാസം. 5 സംസ്ഥാനങ്ങളിൽ നടത്തിയ പരീക്ഷണം വിജയിച്ചിരിക്കുകയാണ്. കത്തയക്കുമ്പോൾ ഭാവിയിൽ വീട്ടുപേരും സ്ഥലപ്പേരും ജില്ലയും പിൻകോഡും ഒന്നും നീട്ടി എഴുതേണ്ട ആവശ്യമില്ല. UPI അല്ലെങ്കിൽ ഇമെയിൽ ഐഡികൾ പോലെ സമാനമായ ഒരു കുഞ്ഞൻ ഡിജിറ്റൽ വിലാസത്തിലൂടെ കത്തുകളും പാഴ്സലുകളും അയക്കാവുന്ന തപാൽ വകുപ്പിന്റെ ഒരു പുതിയ സംവിധാനം. ഇതിന്റെ ആദ്യ പരീക്ഷണമാണ് എന്തായാലും വിജയിച്ചിരിക്കുന്നത്. പൂർണ്ണ മേൽവിലാസത്തിന് പകരം വ്യക്തിയുടെ പേരും അല്ലെങ്കിൽ UPI ഇമെയിൽ ഐഡിക്ക് സമാനമായിട്ടുള്ള ഒരു വിലാസവും. ഇങ്ങനെയായിരിക്കും തപാൽ ID ഇനി ലഭിക്കാൻ പോകുന്നത്. മേൽവിലാസത്തെക്കാൾ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് തപാൽ ഉരുപ്പടിയെ എത്തിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെ 5 സംസ്ഥാനങ്ങളിലായിട്ട് 30 ഉപഭോക്താക്കളെ ഉൾപ്പെടുത്തിയാണ് ഈ സ്പീഡ് പോസ്റ്റ് വഴി ഇത്തരത്തിലൊരു തപാൽ ഉരുപ്പടികൾ അയച്ച് പരീക്ഷണം നടത്തിയത്. തുടർ പരീക്ഷണങ്ങൾക്ക് ശേഷം 1.5 വർഷം കഴിഞ്ഞ് പൂർണ്ണ തോതിൽ നടപ്പാക്കിയേക്കുമെന്നാണ് പറയുന്നത്. ഇന്ത്യൻ തപാൽ ചരിത്രത്തിലെ നിർണായക ഒരു വഴിത്തിരിവുകളിൽ ഒന്ന് തന്നെയാണിത്. കാരണം എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ അഡ്രസ് പൂർണ്ണമായിട്ടും എഴുതിയിട്ടാണ് തപാലുകൾ അയച്ചുകൊണ്ടിരുന്നത്. ഡൽഹിയിൽ നിന്ന് പുതുച്ചേരിയിലേക്ക് അയച്ച സ്പീഡ് പോസ്റ്റിന്റെ കവറിൽ സ്വീകർത്താവിന്റെ സ്ഥാനത്ത് നീരജ് എന്ന പേരും my@dhruva46200 എന്ന ഡിജിറ്റൽ വിലാസവും മാത്രമാണ് ഉണ്ടായിരുന്നത്. അയച്ചയാളുടെ പേരിനൊപ്പം tech199@work.dop എന്ന മേൽവിലാസവും ഉണ്ടായിരുന്നു. ഇമെയിൽ ID പോലെ ഉപഭോക്താക്കൾക്ക് സ്വന്തമായി നിർമ്മിക്കാവുന്ന ലളിതമായിട്ടുള്ള ലേബലുകളാണ് ഈ ഡിജിറ്റൽ അഡ്രസ്സുകൾ എന്ന് പറയുന്നത്. ഈ ഒരു ഒറ്റ ഐഡിയിൽ തന്നെ വീടിന്റെ പൂർണ്ണ വിവരങ്ങളും ലൊക്കേഷനും അടങ്ങിയിരിക്കും. ധ്രുവ, അതായത് ഡിജിറ്റൽ ഹബ് ഫോർ റെഫറൻസ് ആൻഡ് യുണീക് വെർച്വൽ അഡ്രസ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. അത് ചുരുക്കിയാണ് ധ്രുവ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു അഡ്രസ് വർക്കൌട്ട് ആവുന്നത്? നിലവിലെ പിൻകോഡിന് പകരം രാജ്യത്തെ ഓരോ മുക്കിനും മൂലയ്ക്കും വരെ സൂക്ഷ്മമായിട്ട് രേഖപ്പെടുത്താനുള്ള ഡിജിപിൻ സംവിധാനം തപാൽ വകുപ്പ് നടപ്പാക്കിയിരുന്നു. നിലവിൽ ഒരു പ്രദേശത്തെ മൊത്തമായി സൂചിപ്പിക്കാനാണ് പിൻകോഡ്. ഡിജിപിൻ വന്നതോടെ 4 മീറ്റർ വീതം നീളവും വീതിയുമുള്ള ഓരോ ചതുരക്കളത്തിനും 10 ഡിജിറ്റുകളുള്ള കോഡ്, ഉദാഹരണം 8294G7PMJ8 എന്നിങ്ങനെ ഓരോ കോഡുകൾ ഉപയോഗിച്ചു. കൂടുതൽ കൃത്യമായ ലൊക്കേഷൻ ഇതുവഴി ലഭിക്കുമെന്നതാണ് മെച്ചം. 10 ഡിജിറ്റുള്ള ഡിജിപിൻ ഓർത്തു വെക്കുന്നതിന് ബുദ്ധിമുട്ടായതിനാലാണ് ഇതിനു പകരം UPI അല്ലെങ്കിൽ ഇമെയിൽ ID സമാനമായ ഡിജിറ്റൽ വിലാസം ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന്, രാജേഷ് എന്ന വ്യക്തിയുടെ വീടിരിക്കുന്ന സ്ഥലത്തെ ഡിജിപിൻ 8294G7PMJ8 എന്നാണെങ്കിൽ അതിനെ രാജേഷ് @ധ്രുവ എന്ന ഡിജിറ്റൽ വിലാസമാക്കി മാറ്റാൻ ഉപഭോക്താവിന് മൊബൈൽ ആപ്പിലൂടെ കഴിയും. ഈ ID വെച്ച് ഡിജിപിൻ കണ്ടെത്താൻ സാധിക്കും. ID ഡിജിപിൻ ലൊക്കേഷന് പുറമെ വീടിന്റെ വിവരങ്ങളും ഉൾപ്പെടുത്താൻ സാധിക്കും. വീട് മാറിയായാലും ID മാറ്റേണ്ടതില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പകരം അതിനൊപ്പമുള്ള ഡിജിപിൻ മാത്രം മാറ്റിയാൽ മതി. നീളമുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പറിനെ ആളുകൾ എളുപ്പത്തിൽ ഓർക്കാൻ കഴിയുന്ന UPI ID ആക്കി മാറ്റുന്നത് പോലെ തന്നെയാണ് ഈ ഒരു സംവിധാനവും. തപാൽ വകുപ്പിനും പോസ്റ്റ്മാനും ഡിജിറ്റൽ വിലാസത്തിൽ നിന്ന് യഥാർത്ഥ GPS ലൊക്കേഷൻ കണ്ടെത്താനുള്ള സാങ്കേതിക സംവിധാനവും ഇതിനോടൊപ്പം ലഭ്യമാക്കാൻ പോവുകയാണ്. ഒരു സുഹൃത്തിന് പാഴ്സൽ അയക്കണമെങ്കിൽ ഭാവിയിൽ അയാളുടെ ഡിജിറ്റൽ വിലാസം മാത്രം ചോദിച്ചാൽ മതി എന്ന് ചുരുക്കം. നിങ്ങളുടെ ലൊക്കേഷനിലെ പ്രതിനിധീകരിക്കുന്ന ഡിജിപിൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് DSE.IndiaPost.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അങ്ങനെ എല്ലാം ഈസി ആയതോടെ ഇനി തപാൽ അയക്കുന്നതിനും അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറും ഒന്നും എഴുതി പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത്തരത്തിലൊരു UPI ID പോലെയുള്ള തപാൽ വിലാസം, അതായത് ധ്രുവ എന്ന സംവിധാനം വഴി പെട്ടെന്ന് തപാലുകൾ അയക്കാനായിട്ട് സാധിക്കും.

0: ടേക്ക് എ ബ്രേക്ക്.
1: സ്റ്റോക്ക് കുറവും ബോട്ടിലിംഗ് പ്ലാന്റുകളിലെ സാങ്കേതിക തടസ്സമൊക്കെ കാരണം വീണ്ടും ദേ സിലിണ്ടറിന് ക്ഷാമം വന്നിരിക്കുകയാണ്. ബുക്ക് ചെയ്തിട്ട് രണ്ടാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത്. സംസ്ഥാനത്ത് പാചകവാതക വിതരണം വീണ്ടും പ്രതിസന്ധിയിലായത് ബാധിക്കാൻ പോകുന്നത് എല്ലാ വ്യക്തികളെയാണ്. സിലിണ്ടറുകളുടെ ലഭ്യത കുറവുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ബോട്ടിലിംഗ് പ്ലാന്റുകളുടെ സാങ്കേതിക തടസ്സവുമുണ്ട്. നിലവിൽ ഒരു സിലിണ്ടർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയല്ല രണ്ടാഴ്ച കൂടുതൽ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. ഹോട്ടലുകളും മറ്റും ചെറുകിട കച്ചവടക്കാർക്കും പുറമെ വീട്ടമ്മമാരും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഈ ഒരു റീസൺ കാരണം നേരിടുന്നത്. ഓൺലൈൻ വഴി ബുക്കിംഗ് നടത്തിയാലും ആഴ്ചകൾ കഴിഞ്ഞാണ് ഈ സിലിണ്ടറുകൾ വീട്ടിലെത്തുന്നത്. ഏജൻസികളിൽ അന്വേഷിച്ചാൽ കൃത്യമായിട്ടുള്ള മറുപടി ഒന്നും ലഭിക്കുന്നില്ല. കാരണം ഏജൻസികൾക്ക് ഗ്യാസ് ലഭിച്ചാലല്ലേ അവർക്ക് വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയും ഉയർന്നു വരുന്നുണ്ട്. പ്രതിസന്ധി പരിഹരിക്കാൻ കമ്പനികൾ അടിയന്തരമായിട്ട് ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വിതരണം സുഗമമാക്കാൻ വേണ്ടിയിട്ട് അധികൃതർ തയ്യാറാകാത്ത പക്ഷം വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഈ പറയുന്ന ഹോട്ടൽ ഉടമകളുടെയും അതുപോലെ തന്നെ ഉപഭോക്താക്കളുടെയൊക്കെ തീരുമാനവും. ഇടയ്ക്ക് വലിയ തോതിലുള്ള ഒരു സിലിണ്ടർ ക്ഷാമമൊക്കെ വന്നെങ്കിലും പിന്നീട് അതിനെ നമ്മളൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് വന്നുകൊണ്ടിരുന്നതാണ്. വീണ്ടും ഇത് അതേ തരത്തിൽ ഈ രണ്ട് കാരണങ്ങളാൽ, ഒന്ന് സ്റ്റോക്ക് കുറവ്, രണ്ട് ബോട്ടിലിംഗ് പ്ലാന്റുകളിലെ സാങ്കേതിക തടസ്സവും കാരണം സിലിണ്ടറുകൾ ബ്രേക്ക് ആയിട്ടുണ്ട്. അധികൃതർ ഒരു തീരുമാനമെടുത്ത് ഇതിന് പരിഹാരം കാണട്ടെ. ഇപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ടേക്ക് എ ബ്രേക്ക്. സിനിമയിലെ കുതിരപ്പുറത്തിങ്ങനെ പറക്കാനായിട്ട് ഇനി നടി മഞ്ജു വാര്യർക്ക് ഡ്യൂപ്പിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അതിനുള്ള തെളിവുകളും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയുണ്ടായി. ആലുവ മണപ്പുറത്ത് ഒരു മാസത്തെ പരിശീലനത്തിലൂടെ കുതിര സവാരി പഠിച്ചെടുത്തിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട താരം മഞ്ജു വാര്യർ. തോട്ടക്കാട്ടുകര സ്വദേശിയുടെ ലോറ എന്ന പെൺ കുതിരപ്പുറത്തായിരുന്നു കേട്ടോ പഠനം. ഒരാഴ്ച മാത്രമേ പരിശീലകന്റെ സഹായം വേണ്ടി വന്നുള്ളൂ. പിന്നീട് ദിവസവും പുലർച്ചെ 5 മുതൽ 7 മണിവരെ ഒറ്റയ്ക്ക് പരിശീലനം. മണപ്പുറം ക്ഷേത്ര പരിസരം ഭക്തജന തിരക്കുള്ള സ്ഥലമായതിനാൽ ആളുകൾ എത്തും മുൻപേ മഞ്ജു എത്തും. ട്രാക്ക് സ്യൂട്ടും ടീഷർട്ടും തൊപ്പിയും മാസ്കും ധരിച്ചു മഞ്ജുവിനെ അധികം ആരും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. നടന്മാരായ സണ്ണി വെയിൻ, സിജു വിൻസെന്റ്, നിർമ്മാതാവ് ബിനീഷ് ചന്ദ്രൻ എന്നിവരും മഞ്ജുവിനൊപ്പം കുതിര സഫാരി പരിശീലിച്ചു. സാഹസികത ഇഷ്ടപ്പെടുന്ന മഞ്ജു തന്റെ BMW കാർ, BMW ബൈക്ക്, റോയൽ എൻഫീൽഡ്, ഹിമാലയൻ ബൈക്ക് എന്നിവയിൽ ഏതെങ്കിലും ഓടിച്ചാണ് ഈ മണപ്പുറത്തേക്ക് കുതിര സഫാരി നടത്താനായിട്ട് വരുന്നത്. എന്തായാലും ആ കുതിര സഫാരി നടത്തുന്നതിന്റെ ചില ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി മഞ്ജുവിന്റെ ആരാധന

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: കണക്കുകൾ പുറത്തു വരുമ്പോൾ കൊച്ചി മെട്രോയിലെ യാത്രക്കാരുടെ എണ്ണം വീണ്ടും കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 14 ലക്ഷത്തിന്റെ വർധനവാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ. 2024 കൊച്ചി മെട്രോയിലെ യാത്രക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 3,49,24,955 എന്നാൽ 2025 ആയപ്പോ ഇത് 3,64,12,974 വർദ്ധിച്ചു. യാത്രക്കാരുടെ എണ്ണത്തിൽ ഓരോ മാസവും വർധനയുണ്ട് കേട്ടോ. 2024 അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം 14,88,019 യാത്രക്കാരുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെ മെട്രോയിൽ യാത്ര ചെയ്തത് 1,16,87,186 പേരാണ്. കൃത്യമായിട്ടുള്ള കണക്ക്. ഓരോ വർഷവും മെട്രോ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ തോതിൽ വർധന ഉണ്ടാകുന്നുണ്ട്. വാട്ടർ മെട്രോയും മെട്രോ സ്റ്റേഷനുകളിൽ നിന്നുള്ള തുടർ യാത്രയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഇലക്ട്രിക് ഫീഡർ ബസ്സും യാത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. പുതുവർഷാഘോഷത്തിനൊപ്പം ഇത്തവണ ബിനാലയും യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കാനായിട്ട് ഒരു കാരണമായിട്ട് മാറി. ഈ പുതുവത്സരത്തിൽ പുലർച്ചെ 2 മണി വരെ മെട്രോ സർവീസ് നടത്തിയിരുന്നു. 1,39,766 പേരാണ് അന്നേ ദിവസം മാത്രം നമ്മുടെ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തത്. മെട്രോ, ഇലക്ട്രിക് ഫീഡർ ബസ്, വാട്ടർ മെട്രോ എന്നിവയ്ക്കെല്ലാം കൂടി ആകെയുള്ള യാത്രക്കാരുടെ എണ്ണം കണക്കാക്കുമ്പോൾ 1,61,681 പേരാണ് ഒരു ദിവസം യാത്ര ചെയ്തവരാണ് കേട്ടോ. കഴിഞ്ഞ December 31 പ്രതിദിന വരുമാനത്തിന്റെ കാര്യത്തിലും മെട്രോ റെക്കോർഡ് നേട്ടം കൈവരിച്ചിട്ടുണ്ട്. 44,67,688 രൂപയായിരുന്നു ഡിസംബർ മാസത്തെ കണക്ക്. 31 മെട്രോയുടെ വരുമാനം ഈ വർഷം ജനുവരി ആദ്യം കൊച്ചി മെട്രോ ലിമിറ്റഡ് പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് 2017 സർവീസ് ആരംഭിച്ച മുതൽ 17.52 കോടി ആളുകളാണ് മെട്രോയിൽ യാത്ര ചെയ്തത്. 2026 യാത്രക്കാരുടെ എണ്ണം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെ നോക്കുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് കുതിക്കുകയാണ് നമ്മുടെ കൊച്ചി മെട്രോ. ഇന്നത്തെ ടേക്ക് ബ്രേക്ക് വൈറ്റപ്പ് ചെയ്യുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴ പോലെയാണ്. അതിൽ ഒരു നിമിഷം പോലും വെള്ളം ഒരുപോലെ നിൽക്കുന്നില്ല. മാറ്റമെന്നത് പ്രകൃതിയുടെ നിയമമാണ്. നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും കാലം നമ്മളെ ഓരോ ദിവസവും മാറ്റിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഇന്ന് കാണുന്ന ലോകമല്ല നാളെ. നമ്മൾ ഇന്ന് സ്നേഹിക്കുന്ന രീതിയാകില്ല ഒരുപക്ഷെ നാളെയുള്ളത്. ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ പഠിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ സുന്ദരമാകുന്നത്. മാറ്റങ്ങളെപ്പോഴും തകർച്ചയല്ല, മറിച്ച് പുതിയൊരു തുടക്കം തന്നെയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമുക്കെല്ലാവർക്കും നമ്മുടെ കംഫർട്ട് സോൺ വലിയ ഇഷ്ടമാണ് അല്ലേ? ഒരേ ശീലങ്ങൾ, ഒരേ രീതികൾ, ഒരേ മനുഷ്യർ. എന്നാൽ ഈ സുരക്ഷിത വലയത്ത് നിന്ന് പുറത്തു കടക്കുമ്പോഴാണ് ജീവിതം അതിൻ്റെ യഥാർത്ഥ നിറങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. പുതിയൊരു സ്ഥലത്തേക്ക് മാറുന്നതോ പുതിയൊരു ജോലി തുടങ്ങുന്നതൊക്കെ ആദ്യം വലിയ പ്രയാസമായി തോന്നാം. എന്നാൽ ആ മാറ്റങ്ങളാണ് നമ്മളെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഇടയിൽ ഒരുപാട് മനുഷ്യർക്ക് ഈ മാറ്റങ്ങളെ വലിയ പേടിയാണ്. പക്ഷേ ഈ ഭയത്തെ മറികടന്ന് മാറ്റങ്ങളെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ശരിക്കും കരുത്തരാകുന്നു, ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യരുടെ കാര്യത്തിലാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അല്ലെ? ഒരിക്കൽ പ്രാണനേക്കാൾ സ്നേഹിച്ചവർ എന്ന് വെറും അപരിചിതരായിട്ടുണ്ടാവും. ജീവന്റെ ജീവനായിരുന്ന കൂട്ടുകാരൻ ഇന്നൊരു വാട്സാപ്പ് മെസ്സേജിൽ ഒതുങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നുമെങ്കിലും ഓരോ മനുഷ്യനും ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫിൽ ചെയ്യാനുള്ള ദൗത്യം പൂർത്തിയാക്കി മടങ്ങുന്നവരാണ് എന്ന് ഒന്ന് ചിന്തിക്കുക. ശരിക്കും ഈ മാറ്റം വന്നത് ബന്ധങ്ങൾക്കല്ല, മറിച്ച് നമ്മുടെ മുൻഗണനകൾക്കാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ വേദന താനേ കുറയും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ മറ്റുള്ളവരിലെ മാറ്റങ്ങളെക്കാൾ നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ടത് നമ്മളിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. പണ്ട് ചെറിയ കാര്യത്തിന് കരഞ്ഞിരുന്ന നമ്മളിന്ന് വലിയ പ്രശ്നങ്ങളെ പുഞ്ചിരിയോടെ നേരിടുന്നുണ്ടാകാം. പണ്ട് വാശി പിടിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് നമുക്കത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടാകില്ല. ഈ പക്വത കാലം നമുക്ക് തരുന്ന സമ്മാനമാണ്. ഓരോ മുറിപ്പാടുകളും ഓരോ പാഠങ്ങളാണ്. നമ്മൾ സ്വയം മാറാൻ തയ്യാറാകുമ്പോഴാണ് ലോകം നമുക്ക് ചുറ്റും മാറി തുടങ്ങുന്നത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പലപ്പോഴും ഒരു മാറ്റം സംഭവിക്കുമ്പോൾ അത് വലിയൊരു നഷ്ടമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത്. പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗമോ ഒരു പ്രണയബന്ധത്തിൻ്റെ തകർച്ചയോ ഒക്കെ വരുമ്പോൾ ലോകം അവിടെ അവസാനിച്ചുവെന്ന് നമ്മൾ കരുതും. എന്നാൽ ശരിക്കും അത് ജീവിതത്തിൻ്റെ മറ്റൊരു അധ്യായം തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു വാതിലടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കപ്പെടുമെന്ന് പറയുന്നത് പോലെ ഓരോ നഷ്ടവും പുതിയൊരു സാധ്യതയിലേക്കുള്ള മാറ്റത്തിൻ്റെ തുടക്കമാണ്. ആ മാറ്റത്തെ വളരെ പോസിറ്റീവായി കാണാൻ നമുക്കെന്നും കഴിയണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ സാങ്കേതിക വിദ്യയും ലോകവും അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ പോലെയല്ല ഇന്നത്തെ ആശയവിനിമയങ്ങൾ. ഈ വേഗതയോടൊപ്പം ഓടിയെത്താൻ നമുക്ക് ചിലപ്പോൾ പ്രയാസം തോന്നും. എങ്കിലും കാലത്തിനൊപ്പം മാറാൻ നമ്മൾ തയ്യാറാകണം. പഴയതിനെ മുറുകെ പിടിക്കുന്നതിനോടൊപ്പം പുതിയതിനെ സ്വാഗതം ചെയ്യാനും നമ്മൾ പഠിക്കണം. മാറ്റങ്ങളെ എതിർക്കുന്നതിനേക്കാൾ നല്ലത് മാറ്റങ്ങളുടെ തിരമാലകളിൽ നീന്താൻ പഠിക്കുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ആധുനികവും വളരെ സിമ്പിളുമാക്കും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ എന്നും മനസ്സിലാക്കേണ്ടത് മാറ്റമില്ലാത്ത ഒരേ ഒരു കാര്യം മാറ്റം മാത്രമാണ് എന്നതാണ്. നാളെക്കുറിച്ചുള്ള പേടി മാറ്റിവെച്ച് ഇന്നത്തെ ഈ നിമിഷത്തെ അങ്ങ് സ്നേഹിക്കുക. വരുന്ന മാറ്റങ്ങൾ എന്തു തന്നെ ആയാലും അതിനെ ഫേസ് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം എന്നും നമ്മുടെ മനസ്സിൽ വളർത്തിയെടുക്കുക. ഓരോ മാറ്റങ്ങളും നിങ്ങളെ കൂടുതൽ നല്ലൊരു മനുഷ്യനാക്കാനാണ് വരുന്നത്. അങ്ങനെ ചിന്തിക്കുക. അതിൽ ഒരു നെഗറ്റീവ് ചിന്ത ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല. രാത്രിയുടെ ഈ ശാന്തതയിൽ ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കേൾക്കാം ഒരു മനോഹരമായ പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഏഴാം ബഹറിന്റെ അക്കരെ നിന്നൊരു കസ്തൂരി മണമുള്ള കാറ്റ്.
2: കാറ്റ്, കാറ്റ്.

മധുരമയ ഗാനം പോലും കരളിലമൃത മഴ ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃത മഴ ചൊരിയുമളവിലിളമി

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള അർഹത എനിക്കില്ല, എങ്കിലും എൻ്റെ രാധ സ്വാതിനാളിൽ ചിപ്പിക്കുള്ളിൽ വീണ മഴത്തുള്ളി പോലെ അവൾ എൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മണിമുത്തായി, എൻ്റെ ഏകാന്ത സന്ധികളിൽ ഒരു പൊൻതാരകയായി അവൾ ഉദിച്ചുയരുന്നു. എൻ്റെ നിശാസ്വപ്നങ്ങളിൽ ഈറൻ നിലാവ് പോലെ അവൾ വന്ന് നിറയുന്നു. അവളോ രാഗവിലോലയായിരുന്നു. അകലും തോറും അവൾ എന്നോടടുത്തു വന്നു. വ്രതഭംഗി അറിയട്ടെ എന്ന് ഞാൻ കളി പറഞ്ഞപ്പോൾ, നൂറ് നൂറ് ജന്മങ്ങളായി നോമ്പു നോൽക്കുന്ന തിരുവാതിര തന്നെയാണ് ഈ രാധ എന്നവൾ പറഞ്ഞു. ഗോപികേ, നീ അറിയുന്നില്ല, ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്ന നീർക്കുമളകളാണ് നിന്റെ സ്വപ്നങ്ങൾ.